പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 26 2026 ഒക്ടോബർ 12 തിങ്കളാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതം ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് പകർന്നു നൽകുക. അതുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെയാവണം എന്ന ചോദ്യം സ്വാഭാവികമാണ്. തിരമാലകളെ പോലെ ആവണം നമ്മുടെ ജീവിതം. ഓരോ താഴ്ചകളിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം. തിരമാല പോലെ ഉയർന്ന് വീശിയടിക്കണം. ഒന്നിലും നാം തളർന്നു പോകരുത്. അതുതന്നെയാണ് ജീവിത വിജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഏവർക്കും ശുഭദിനം നേരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം. 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. 1:30 സമാഗമം. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്നിസെ. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 വ്യാസപ്രസാദം. രാത്രി 8 മണിക്ക് മേഘമൽഹാർ. 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം. ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണിക്കും അമേരിക്കൻ സമയം വൈകുന്നേരം 5:30 പ്രവാസ വിശേഷങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് 12 ഒക്ടോബർ. വനിതകൾക്കുള്ള ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായതും അൽഫോൺസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതുമൊക്കെ 1 ഒക്ടോബർ 12. ഒക്ടോബർ 12 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് 12 ഒക്ടോബർ. വനിതകൾക്കായുള്ള ആദ്യത്തെ മെഡിക്കൽ കോളേജ് അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ സ്ഥാപിതമായത് 1850 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാകാശ നിയമം പ്രാബല്യത്തിലായത് 2005 ഒക്ടോബർ 12. അൽഫോൺസാമയെ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് 2008 ഒക്ടോബർ 12. October 1, 1901 USA പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽറ്റ് പ്രസിഡന്റിന്റെ ആസ്ഥാനമായ എക്സിക്യൂട്ടീവ് മാൻഷനെ വൈറ്റ് ഹൌസ് എന്ന് പുനർനാമകരണം ചെയ്തത്. 1993 ഒക്ടോബർ 12. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത ഉപഗ്രഹം മേഘാട്രോപിക്സ് വിക്ഷേപിച്ചത് 2011 ഒക്ടോബർ 12. കാലാവസ്ഥാ പഠനങ്ങൾക്കായി 2011 ഇന്നേ ദിവസം ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് ഇത് വിക്ഷേപിച്ചത്. മാതൃഭൂമി പത്രാധിപനും മലയാള സാഹിത്യത്തിലെ സവ്യസാചിയുമായിരുന്ന എൻ.വി. കൃഷ്ണവാര്യരുടെ ചരമദിനമാണ് ഇന്ന്. 1989 ഒക്ടോബർ 12 അദ്ദേഹം അന്തരിച്ചത്. സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രതന്ത്രജ്ഞനും സോഷ്യലിസ്റ്റ് സൈദ്ധാന്തികനുമായിരുന്ന രാം മനോഹർ ലോഹിയുടെ ചരമദിനമാണ് ഇന്ന്. 1967 ഒക്ടോബർ 12 അദ്ദേഹം അന്തരിച്ചത്. രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്ന് ലോക ആർത്രൈറ്റിസ് ദിനം. ശരീരത്തിലെ സന്ധികളുടെ മുകളിലെ സംരക്ഷിത കോശങ്ങളെ നശിപ്പിക്കുന്ന പ്രായവുമായി ബന്ധപ്പെട്ട അസ്ഥിനശീകരണ രോഗമാണ് ആർത്രൈറ്റിസ്. സന്ധികളെ ബാധിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഈ ദിനം ആചരിക്കുന്നു.

കേരളത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിനു നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ 2-ാം സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഈ മാസം 29 വരെ ചേരുന്ന സഭ 9 ദിവസങ്ങളിൽ സമ്മേളിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനാണ് ഇത്തവണ സഭ സമ്മേളിക്കുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ളത്. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26-ന് നടത്തും.
0: സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൌരൻ മരണപ്പെട്ടു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ശനിയാഴ്ചയാണ് ഇന്ത്യൻ പൌരനുൾപ്പെടെ 13 പേരുടെ മരണത്തിനും 300-ലധികം പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണമുണ്ടായത്. പരേതന്റെ കുടുംബത്തെ അനുശോചനമറിയിച്ച എംബസി ഭൌതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഇന്നലെ വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനൽ 4-ന് നേരെ വീണ്ടും ആക്രമണമുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ 5 ഇന്ത്യക്കാർ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്കായി മുഴുസമയ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ഭീകരാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഹൂതി വിമതർക്കെതിരെ സൈനിക നീക്കം നടത്തുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047-ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് മേരാ യുവഭാരത് സംരംഭത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
2: 2023 ഒക്ടോബർ 31 ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന കേന്ദ്രീകൃത സംരംഭമാണ് മേരാ യുവഭാരത് മൈ ഭാരത്. രാജ്യത്തെ യുവാക്കളെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുമായി ബന്ധിപ്പിക്കുകയും വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാൻ അവർക്ക് അവസരമൊരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 21-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രനിർമ്മാണത്തിൽ മൈ ഭാരത് നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിരുന്നു. യുവാക്കളിൽ നേതൃപാഠവം, ഉത്തരവാദിത്തബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവരെ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്.
0: ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാക്കി മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർവർഷങ്ങളിലും അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഡിസംബറിൽ നടക്കുന്ന കൊല്ലം ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ലോഗോ ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വെബ്സൈറ്റ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കായി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. കണ്ണൂർ ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയാനും പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി എം മനോജിന്റെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ്, സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ എം ശ്രുതി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആറളം ഫാമിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ആനമതിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശവും സംഘം സന്ദർശിച്ചു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR ഫൈനലൈസ് ചെയ്തതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അറിയിച്ചു. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പനമ്പരം കോട്ടയാക്രമണത്തിന്റെ 224 വാർഷികം വയനാട് പൈതൃക സംരക്ഷണ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പനമരം തലക്കര ചന്തു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, കവർ പ്രകാശനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന രക്ഷാധികാരി പള്ളിയറ രാമൻ ഉദ്ഘാടനം ചെയ്തു. 1802 ഒക്ടോബർ 11 തലക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലാണ് പനമരത്തെ

0: ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തലശ്ശേരിയിൽ ആവശ്യപ്പെട്ടു. നിയമ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള പത്മശാലിയ സംഘം സംസ്ഥാന പ്രസിഡന്റായി വിശ്വംഭരൻപിള്ളയെയും ജനറൽ സെക്രട്ടറിയായി വി വി കരുണാകരനെയും കണ്ണൂരിൽ സമാപിച്ച 46-ാം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനം തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. നവരാത്രി ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളുടെ സമന്വയമായി ആരാധിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്ക് നവരാത്രി ദിനങ്ങൾ ആത്മീയ അനുഭവത്തിന്റെ പുണ്യനാളുകളാണ്. വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും അധിഷ്ഠാന ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധി നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 1000-ൽ കുരുന്നുകളാണ് കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. വാദ്യമേളങ്ങളും ഭക്തിനിർഭരമായ പ്രാർത്ഥനകളും നിറയുന്ന രഥോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്.
0: പത്മനാഭപുരത്ത് നിന്ന് വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വിഗ്രഹഘോഷയാത്രയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കോഴിക്കോട് കേസരി ഭവനിൽ ആരംഭിച്ച നവരാത്രി സർഗോത്സവം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാതൃശക്തി പൂജ ഭാരതത്തിൽ എന്ന വിഷയത്തിൽ സീമാ ജാഗരൺ മഞ്ച് ദേശീയ മുഖ്യ സംരക്ഷ എ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ചലച്ചിത്രതാരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലക്ട്രേറ്റ് മൈതാനിയിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ ചലച്ചിത്രതാരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാമി പരാനന്ദ ദീപം തെളിക്കും. ശ്രീനാരായണ മഹാസമാധി നവതി സ്മാരക മന്ദിരത്തിലാണ് പരിപാടികൾ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 runs തോൽപ്പിച്ചു. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. 4-ാം മത്സരം മറ്റന്നാൾ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്ദ്രകാശി FC യെ എതിരില്ലാത്ത 2 goals ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 runs തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ല ഓരത്തുള്ള

0: ഓർഗൻ നാച്ചുറ ഹെയർ അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേ,
0: 6282529527. എങ്ങനെ?
1: 6282529527.
0: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തോ. എലഗൻ നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുലവാരം, കൊല്ലം.
2: എലഗൻ നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
3: By the way, നമ്മളെന്താ പറഞ്ഞുവന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപ്രഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി റിയാദ് ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധന അഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26th. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്നലെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി.

0: വ്യക്തമാക്കി. ചെന്നൈ മെട്രോയുടെ രണ്ടാം ഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി, തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ വിഭാഗം ജന ഉറപ്പു നൽകുന്നതും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദിർ ജയ്സ്വാൾ. ന്യൂഡൽഹി സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ പരാമർശങ്ങൾ പക്ഷപാതപരമാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: India is the world's largest democracy where the right to peaceful assembly is guaranteed by our constitution. As in every democracy, Indian citizens exercise this right subject to the maintenance of public order and safety. The OHCHR has an approach of extreme selectivity when it comes to public positions. Such double standards only erode the credibility of its standing and contribute to the loss of faith in multilateralism.
0: ജന്തർ മന്തർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിനുള്ളിൽ പ്രൊജക്ടിൽ വീണ് തീപിടിക്കുകയായിരുന്നു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 308 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവർ ആക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാൻ, ഖത്തർ, പാലസ്തീൻ, ജോർദാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ സൌദി അറേബ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധിഖണ്ഡകി നദിയിലാണ് ഇന്നലെ പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. എം ടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരിൽ 2 പേരെ കാണാതായതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഒമാൻ അധികൃതരുമായി കപ്പൽ മാനേജ്മെന്റ് കമ്പനികളുമായും ഏകോപനം നടത്തുന്നുണ്ടെന്നും മസ്കറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനം കൈക്കൊള്ളും. ബജറ്റ് ഉപധന പ്രത്യന ചർച്ച, വോട്ടെടുപ്പും ഈ മാസം 26 നടക്കും. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.4 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആരശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരുപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കും.

0: യുവാക്കളെ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവ ഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
1: യുവജനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവ ഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. യുവതലമുറയിൽ നേതൃപാടവം, ഉത്തരവാദിത്ത ബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത്തിന്റെ ലക്ഷ്യം. അവസരങ്ങൾ, നേതൃത്വം, രാഷ്ട്ര നിർമ്മാണം എന്നിവയുമായി യുവതയെ ബന്ധിപ്പിക്കുന്ന ശക്തമായ വേദി കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റിൻഡീസിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. പരമ്പരയിലെ 4 മത്സരം മറ്റന്നാൾ ഹൈദരാബാദിൽ നടക്കും. തുർക്കി ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അൻമോൾ ഖാബിന്. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ആകാർഷി കശ്യപിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അൻമോൾ ഈ നേട്ടം കൈവരിച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR തയ്യാറായതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സുരക്ഷിതവും സുസ്ഥിരവുമായ സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഡൽഹി സർക്കാർ ദുർഗ എന്ന പേരിൽ ഈ ഓട്ടോ പദ്ധതിക്ക് തുടക്കമിടുന്നു. ആദ്യഘട്ടത്തിൽ 1300 പിങ്ക് ഇലക്ട്രിക് ഓട്ടോകൾ അനുവദിക്കും. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഊർജ്ജ മേഖലയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിൽ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനം എല്ലാവർക്കും ഗുണകരമായ വാർത്തയായി കാണുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
4: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം

പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: By the way, നമ്മളെന്താ പറഞ്ഞു എന്ത്?
3: Buy 2 get 1 free ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
6: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീത. അറിയാം അറിവ് നേടാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

ഇന്ന് കുറച്ച് സിനിമാ വിശേഷങ്ങളായാലോ. 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് ശ്രീ അനന്തനാഗ് അർഹനായി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം. September 22, 2026 ഗുജറാത്തിലെ ഏകതാ നഗറിൽ ലോക പ്രശസ്തമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സമീപത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിച്ചു. ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിന്റെ പ്രത്യേകത തന്നെ ഡൽഹിക്ക് പുറത്താണ് ഈ ചടങ്ങ് നടന്നതെന്ന് തന്നെയാണ്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ 300+ സിനിമകളുടെ ഭാഗമായ അനന്തനാഗ് കന്നഡ സിനിമയിൽ മാത്രമല്ല ഹിന്ദി, തെലുങ്ക്, മലയാളം, തമിഴ്, മറാഠി തുടങ്ങിയ ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കലാകാരനാണ്. മാൽഗുഡി ഡേയ്സ് പോലെയുള്ള ജനപ്രിയ സൃഷ്ടികളിലൂടെയും അദ്ദേഹം പ്രേക്ഷകർക്ക് ഏറെ പരിചിതനാണ്. കന്നഡ മണ്ണിലേക്ക് ആദ്യം ഫാൽക്കെ അവാർഡ് കൊണ്ടുവന്നത് ചലച്ചിത്ര ഇതിഹാസം ഡോക്ടർ രാജ്കുമാർ 1995 പിന്നാലെ ശ്രീ അനന്തനാഗും. 1970s തുടക്കത്തിൽ കന്നഡ സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം നായക വേഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സാധാരണ മനുഷ്യരെയും സങ്കീർണമായ കഥാപാത്രങ്ങളെയും വളരെ സ്വാഭാവികമായ അഭിനയ ശൈലിയിൽ അവതരിപ്പിച്ചു. സിനിമയ്ക്ക് പുറമെ അനന്തനാഗ് രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. 1988 മുതൽ 1994 കർണാടക നിയമസഭാ കൗൺസിൽ അംഗമായും 1994 മുതൽ 1999 നിയമസഭാംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലയളവിൽ ബംഗളൂരു നഗര വികസനത്തിന്റെ ചുമതലയുള്ള സഹമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുപ്രവർത്തനത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ച വ്യക്തിയാണ് ശ്രീ അനന്തനാഗ്. സിനിമയിലെ 5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഭാവനകൾക്ക് അദ്ദേഹത്തിന് 5 ഫിലിംഫെയർ പുരസ്കാരങ്ങൾ, 5 തവണ കർണാടക സർക്കാരിന്റെ മികച്ച നടന്റെ പുരസ്കാരം, 2025 പത്മഭൂഷൺ, ഇപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും. നാടകവേദിയിൽ നിന്നും സിനിമയിലേക്ക്, കന്നഡയിൽ നിന്നും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക്, കലാരംഗത്തു നിന്നും പൊതുപ്രവർത്തനത്തിലേക്ക് ഒക്കെ നീണ്ട ഒരു ബഹുമുഖ യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ശ്രീ അനന്തനാഗ് അഭിനയിച്ച ഏക മലയാള ചിത്രം 1987 പുറത്തിറങ്ങിയ സ്വാതി തിരുനാളാണ്. ശ്രീ ലെനിൻ രാജേന്ദ്രന്റെ ഈ ചിത്രത്തിൽ ടൈറ്റിൽ റോളായ സംഗീത വിദ്വാനായ സ്വാതി തിരുനാളിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ശ്രീ അനന്തനാഗിന്റെ പേര് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? ആരാണ് ഈ പുരസ്കാരത്തിന് പേര് നൽകിയ ദാദാ സാഹിബ് ഫാൽക്കെ? ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം എന്താണ്? 1969 ആരംഭിച്ച ഈ പുരസ്കാരം എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായി മാറിയത്? അനന്തനാഗിൽ നിന്നും നമുക്ക് ഇനി ആ വലിയ ചരിത്രത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ചരിത്രത്തിലേക്ക്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേരാണ് ദുന്ദിരാജ് ഗോവിന്ദ് ഫാൽക്കെ, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ദാദാ സാഹിബ് ഫാൽക്കെ. 1870 ജനിച്ച ഫാൽക്കെ ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല, നിർമ്മാതാവും തിരക്കഥാകൃത്തും കലാകാരനും സിനിമയോട് അതിയായ അഭിനിവേശമുള്ള ഒരു വ്യക്തിയുമായിരുന്നു. 1913 അദ്ദേഹം സംവിധാനം ചെയ്ത രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ദൈർഘ്യ ഫീച്ചർ ഫിലിം ആയി കണക്കാക്കപ്പെടുന്നത്. ഇത് ശബ്ദമില്ലാത്ത സിനിമയുമായിരുന്നു. സിനിമ എന്ന സാങ്കേതിക വിദ്യ തന്നെ ഇന്ത്യയിൽ പുതിയൊരനുഭവമായിരുന്നു അത്തരം കാലത്ത്. ഇന്ത്യയുടെ

സ്വന്തം കഥ ഇന്ത്യൻ മണ്ണിൽ സിനിമയായി അവതരിപ്പിക്കണമെന്ന സ്വപ്നവുമായി മുന്നോട്ട് വന്ന വ്യക്തിയായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ. രാജ ഹരിശ്ചന്ദ്രയുടെ വിജയത്തിന് പിന്നാലെ അദ്ദേഹം സിനിമാ നിർമ്മാണത്തിൽ സജീവമായി തുടരുകയും ഇന്ത്യൻ സിനിമയുടെ ആദ്യകാല വളർച്ചയ്ക്ക് വലിയ അടിത്തറ പാകുകയും ചെയ്തു. സർക്കാർ രേഖകൾ പ്രകാരം തൻ്റെ

0: സമർപ്പിച്ച കലാകാരന്മാരെ ആദരിക്കുന്നതിനുമായി 1969 ഇന്ത്യ ഗവൺമെൻറ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ 100 ജന്മവാർഷികം മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇത് ഒരു സാധാരണ സിനിമ അവാർഡ് അല്ല, ഒരു സിനിമയിലെ മികച്ച അഭിനയത്തിനോ മികച്ച സംവിധാനത്തിനോ നൽകുന്ന പുരസ്കാരവുമല്ല. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികസനത്തിനും നൽകിയ സമഗ്രവും ശ്രദ്ധേയവുമായ സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത സിനിമാ ബഹുമതിയാണ്. 1969 തന്നെ ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ സിനിമയിലെ ആദ്യകാല മഹാനടിമാരിൽ ഒരാളായ ദേവിക റാണിക്കായിരുന്നു. പിന്നീട് ഇന്ത്യൻ സിനിമയുടെ വിവിധ ഭാഷകളെയും മേഖലകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി മഹാരഥന്മാർ ഈ പുരസ്കാരത്തിന് അർഹരായി. സത്യജിത് റേ, ദിലീപ് കുമാർ, ശിവാജി ഗണേശൻ, ലതാ മങ്കേഷ്കർ, അമിതാഭ് ബച്ചൻ, ശശി കപൂർ, വിനോദ് ഖന്ന, ആശ പരേഖ്, വഹീദ റഹ്മാൻ, മിഥുൻ ചക്രവർത്തി, ഭൂപൻ ഹസാരിക തുടങ്ങി ഇന്ത്യൻ സിനിമയുടെ വിവിധ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തിയ നിരവധി പ്രതിഭകൾ ഈ ബഹുമതിയുടെ പട്ടികയിൽ ഇടം നേടി. അതുകൊണ്ട് തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അത് ഒരു പുരസ്കാര ജേതാക്കളുടെ പട്ടിക മാത്രമായി തോന്നില്ല, അത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ചരിത്ര രേഖയായി മാറുന്നു. ഇന്ത്യൻ സിനിമയുടെ ഈ വലിയ ചരിത്ര നേട്ടത്തിൽ മലയാളത്തിനും അതിൻ്റേതായ ഒരു പ്രധാന അധ്യായമുണ്ട്. 2004 ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. മലയാള സിനിമയെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പരിചയപ്പെടുത്തിയ സംവിധായകനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളത്തിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ അതോടൊപ്പം മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ലോകത്തിനു മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അങ്ങനെ മലയാള സിനിമയുടെ സൃഷ്ടിപരമായ ശക്തിക്കും ഈ പരമോന്നത സിനിമാ ബഹുമതിയുടെ ചരിത്രത്തിൽ ഒരു സ്ഥാനം ലഭിച്ചു. പിന്നീട് മലയാള സിനിമയുടെ മറ്റൊരു അഭിമാന നിമിഷമായിരുന്നു 2005 സെപ്റ്റംബർ 23 71 ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിൻ്റെ അഭിമാനം ശ്രീ മോഹൻലാലിന് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു സമ്മാനിച്ചപ്പോൾ. അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല, സംവിധായകനായും നിർമ്മാതാവായും ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ചായിരുന്നു ഈ അംഗീകാരം. ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിൽ തുടങ്ങി വെച്ച ഈ പുരസ്കാര യാത്ര തലമുറകളിലൂടെ സഞ്ചരിച്ച് ശ്രീ അനന്തനാഗിൽ എത്തി നിൽക്കുന്നു. അനന്തനാഗിൻ്റെ സംഭാവനകൾ സിനിമയുടെ എണ്ണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഓരോ കഥാപാത്രത്തെയും അതിൻ്റെ ആഴത്തോടെ സമീപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഒരു വ്യക്തിക്കുള്ള അംഗീകാരം മാത്രമല്ല, 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഒരു കലാജീവിതത്തോടുള്ള ആദരവ് കൂടിയാണ്. അത്തരമൊരു കലാജീവിതത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് അനന്തനാഗിനെക്കുറിച്ചും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമുള്ള ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ കണക്റ്റഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. Thande thande pani se na

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്ക്

0: നാലാഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ

0: സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: അപ്പൊ എല്ലാവർക്കും ഒരു രാവിലെ കണ്ണു തുറക്കുമ്പോഴേ ഇന്ന് തിങ്കളാഴ്ച ആയാലോ, ഇന്ന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു മടിയൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരുങ്ങി സെറ്റായി പോകാനൊക്കെ തയ്യാറാവുമ്പോഴത്തേക്കും നമ്മുടെ മടിയൊക്കെ മാറും അല്ലേ. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇന്ന് എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച നമ്മൾ വിഷ് ചെയ്യുകയാണ് അല്ലെ. തിങ്കളാഴ്ച നല്ല ദിവസം എന്നാണല്ലോ.
1: അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ സ്വതവേ തിങ്കളാഴ്ച ഭയങ്കര ഹാപ്പി ഡേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികളുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കൂടുതലും ഈ എക്സാം ഒക്കെ ഇടുന്നത് തിങ്കളാഴ്ചയാണല്ലോ, അതായത് ഈ ക്ലാസ് ടെസ്റ്റ് ഒക്കെ വരുന്നത്. അതായത് ഫ്രൈഡേ പറയും നിങ്ങൾക്ക് മൺഡേയിലൊരു ടി പി ഉണ്ട്, അതായത് ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ കൂടുതലും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് തിങ്കളാഴ്ച എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീച്ചറിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്?
0: അല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, ടീച്ചർമാർക്കും മനുഷ്യരല്ലേ. അപ്പോൾ അവർക്കും നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കൊരു സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കുട്ടികളുടെ മുന്നിൽ ടീച്ചേഴ്സ് പ്രസന്റ് ചെയ്യാറില്ല. അപ്പോൾ അവർ എന്തായാലും ഹാപ്പി ആയിട്ട് നിൽക്കും. കാരണം അവർ ഹാപ്പി ആയിട്ട് നിന്നാലേ കുട്ടികളെ ഹാപ്പി ആക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അവരെ ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മളിങ്ങനെ മടി പിടിച്ചോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ആക്റ്റീവ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് വളരെ ആക്റ്റീവായിട്ട് മൺഡേ രാവിലെ ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു വന്ന് അറ്റൻഡൻസ് ഒക്കെ എടുത്ത് പണിയൊക്കെ തന്ന് ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടും.
1: അതെ അതെ, ആ ഒരു ദിവസങ്ങളിലോട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സ്കൂള്, ക്ലാസ്, കോളേജ് എന്നൊക്കെ പറയുമ്പോൾ അത് തിരിച്ചു നോക്കുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ഒരു കാലയളവ് അതായിരുന്നു എന്ന് തോന്നുന്നത്. പഠിക്കുന്ന സമയത്ത് തോന്നുന്നു ഇങ്ങോട്ടൊന്നും വരണ്ടായിരുന്നു എന്നൊരു തോന്നലായിരുന്നെങ്കിൽ ഇപ്പൊ തോന്നുന്നു തിരിച്ച് അങ്ങോട്ടേക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. ടീച്ചേഴ്സിനും അങ്ങനെയൊക്കെ തന്നെയാണ്.
0: തീർച്ചയായിട്ടും ടീച്ചേഴ്സിന്റെ ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ഓരോ വർഷം പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, പുതിയ ചെറുപ്പക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ വൈബിനനുസരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് വരെ ശരിക്കും നമുക്ക് പ്രായമാകുന്നതേ ഇല്ല. നമ്മൾ ഈ ഒരു ചെറുപ്പക്കാരുടെ കൂടെയുള്ള ജീവിതമായതുകൊണ്ട് അവരുടെ ഓരോരുത്തരെ അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ, അവരുടെ ആശങ്കകൾ, അവരുടെ സന്തോഷങ്ങൾ, എല്ലാ വർഷവും ഒരുപാട് സെലിബ്രേഷൻസ് അല്ലേ, ഓണ സെലിബ്രേഷൻ, ന്യൂ ഇയർ സെലിബ്രേഷൻ, കോളേജ് ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ, അങ്ങനെ ഇതിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലാ വർഷവും നമുക്കും ഒരുപാട് ആഘോഷങ്ങളും സന്തോഷവും ഒക്കെയാണ്. ഇപ്പം ഈ കോളേജിൽ നിന്നൊക്കെ പോയ കുട്ടികൾ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് നമ്മളെ കാണുമ്പോൾ പറയും ടീച്ചേഴ്സിനൊക്കെ എന്ത് സുഖം, ഇപ്പോഴും കോളേജ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്കതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പറയാം.
1: ശരിയാണ്,
0: ടീച്ചേഴ്സിന് അങ്ങനത്തെ ഒരു ഒരു വലിയ വലിയ വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർമാരൊന്നും വയസ്സാവാത്തത്, എപ്പോഴും ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: അങ്ങനെ തന്നെയാണ്. അതെ അതെ, എല്ലാവരും ഇപ്പോൾ ഈ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് നമ്മളൊരു എനർജിയൊക്കെ ആക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളിലെയും കോളേജിലേക്ക് ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളും തിരിച്ചങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848 55 85, നമ്പർ ഒരിക്കൽ കൂടി 8848 55 85.
0: പാർവതി, ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒരു ശുഭചിന്ത നമ്മൾ എന്നും കൊടുക്കാറുണ്ട് അല്ലേ. നല്ലൊരു പോസിറ്റീവ് തോട്ട്, അവരൊന്ന് പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പലരും നമുക്കറിയാം ഒരുപാട് വിഷമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ട് ഏറ്റവും പ്രായമായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് വരെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു ഒരു ചിന്ത അവരിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചൊരു തിയറിയാണ് ഞാൻ ഇന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ തിയറി എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ ലെറ്റ് ദം തിയറി എന്നാണ്. അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് ഈ ലെറ്റ് ദം തിയറി. അപ്പോൾ പാർവതിക്ക് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ബന്ധുക്കളൊക്കെ ഉണ്ടാവും, സ്വന്തം വീട്ടിലുള്ള നമ്മുടെ കസിൻസ് അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിൽ അവരുടെ കൂടെയൊക്കെ നമ്മൾ എപ്പോഴും കറങ്ങാൻ പോയി, സിനിമയ്ക്ക് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ അവരെല്ലാവരും പോകുന്നു, നമ്മളെ കൊണ്ടുപോകുന്നില്ല, നമ്മളെ വിളിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു വിഷമം തോന്നത്തില്ലേ?
1: അപ്പോൾ
0: അല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് സ്ഥിരമായിട്ട് അയക്കുന്നവരുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അവർ നമുക്ക് മെസ്സേജ് ഒന്നും അയക്കുന്നില്ല, പക്ഷേ മറ്റുള്ളവർക്കൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, അവരെയൊക്കെ വിളിക്കുന്നുണ്ട്, നമ്മളെങ്ങനെ ഒഴിവാക്കുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരു ശീലമുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മളതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഓർത്ത് നമ്മളൊന്ന് ചെറുതായിട്ട് വിഷമിക്കാറുണ്ട്. അപ്പം 2026 ഒക്ടോബറിൽ ആഗോളതലത്തിൽ സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒരുപോലെ ഒരു ചർച്ച ചെയ്യുന്ന ഒരു പുതിയ തിയറി നമ്മളുടെ ശ്രോതാക്കളും ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു പുതിയ തിയറി എന്ന് പറയുന്നത് ഇതൊരു പുതിയ സൈക്കോളജിക്കൽ ട്രെൻഡിൻ്റെ പേരാണ്. അപ്പം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ലെറ്റ് ദം തിയറി എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമ്മളുടെ ജീവിതത്തിലെ പാതി സങ്കടങ്ങളും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഓവർ തിങ്കിങ്.

0: അല്ലേ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ച് വിഷമിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ കേൾക്കാൻ വളരെ ലളിതമെന്ന് തോന്നും പക്ഷേ പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു തത്വമാണ് ഈ ലദ്ദം തിയറി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ലദ്ദം തിയറി, അത് നമ്മൾ കുറച്ച് വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ, ഇതിലല്ലേ അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും എല്ലാവർക്കും. അപ്പൊ നമ്മളെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും അതുകൊണ്ട് എന്റെ മുന്നിൽ ഇരിക്കുന്ന പാർവതിയും ശ്രീലക്ഷ്മിയും എല്ലാം ഇത് പ്രാവർത്തികമാക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ എന്താണ് ഈ ലദ്ദം തിയറി? അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള് നമ്മളെ ഒഴിവാക്കി അവർക്ക് മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. സങ്കടപ്പെടണ്ട, അവരെ പോകാൻ അനുവദിക്കുക. ലദ്ദം, അവർ പൊയ്ക്കോട്ടെ, അവർക്ക് നമ്മളെ കൂട്ടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ വിളിക്കാഞ്ഞത്, അപ്പൊ അവര് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുക. അപ്പൊ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അതിനെ നമ്മൾ അതിജീവിക്കണം. അപ്പൊ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് താല്പര്യം ഒന്ന് കുറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ദൂരെയൊക്കെ പോകുമ്പോൾ നമുക്ക് മറ്റേത് എപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, അവിടെ എന്തുകൊണ്ട് വിശേഷം, അല്ലെങ്കിൽ എന്താണ്, നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മളെങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാനുള്ള ഒരു മടി പോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ അതിന് നമ്മൾ സാധാരണ വഴക്കിടും അല്ലേ അങ്ങോട്ട്, എന്താണ് എന്നെ വിളിക്കാത്ത, എന്താണ് മെസ്സേജ് അയക്കാത്ത, എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അതുപോലെ നമ്മൾ വീഡിയോ കോള് വിളിക്കും, ഈ മനുഷ്യൻ എവിടെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ വീഡിയോ കോള് കട്ട് ചെയ്യും അവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിന് പോകാതെ അവര് അങ്ങനെ സന്തോഷമായിട്ട് ഇരുന്നോട്ടെ, അവർക്ക് അവരെ അതിനെ നമ്മൾ അനുവദിക്കണം. ലദ്ദം എളുപ്പമാണോ പാർവതി?
1: തീർച്ചയായും എളുപ്പമല്ലാത്തൊരു കാര്യമാണ്, കാരണം എന്നെ സംബന്ധിച്ച് ഒട്ടുമല്ല, ഇമോഷണലി കണക്ട് ആയവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് ഈ ഇങ്ങനെ അവര് പൊക്കോട്ടെ എന്ന് ചിന്തിക്കാനായിട്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് ഇമോഷണലി ഞാൻ കണക്ട് ആയാൽ എനിക്ക് ഭയങ്കര പാടാണ് അതിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടിങ്ങോട്ട് വരാനായിട്ട്.
0: അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആരുമായിട്ടും ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്ത് അഡിക്റ്റ് ആവാൻ പാടില്ല, കാരണം അവർ നമ്മളെ ചെറിയ രീതിയിൽ അവഗണിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നും. അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് ഇത് നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു പരത്തും. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇവർ പരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോണിൽ വിളിച്ച് വഴക്ക് പറയും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് അവരോട് വെറുപ്പുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ശരിയല്ല എന്ന് അവരെ അറിയിക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവരെ നമ്മൾ എന്ത് വേണം ഇനി മുതൽ, അവരെ തിരുത്താനൊന്നും പോകണ്ട, അവരെ പറയാൻ അനുവദിക്കുക. അവർ പറഞ്ഞോട്ടെ, നമ്മൾ പറഞ്ഞാലൊന്നും അവർ പറയാതിരിക്കത്തില്ല. ലദ്ദം ലദ്ദം അവർ ചെയ്തോട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എങ്ങനെ ശരിയാകും. അപ്പോൾ പാർവതിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പാർവതി വിചാരി ടീച്ചർ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ശരിയാവും, ഇതൊന്നും ശരിയാവത്തില്ല, നമ്മൾ വളക്കുണ്ടാക്കും.
1: എന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, ഇതാണ് ചിന്ത, അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുമോ, ഇതാണ് എന്റെ ഒരു ചിന്ത. എങ്ങനെയാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അവർ പോയി നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു പാർട്ട് ഇല്ല എങ്കിൽ അതെങ്ങനായിരിക്കും, നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ആകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്.
0: അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അതെങ്ങനെ ശരിയാകും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ആരും നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട, അതാണ് ഇന്നത്തെ നമ്മുടെ തിയറി എന്ന് പറയുന്നത്. അവരവരുടെ ഇഷ്ടത്തിന് പൊയ്ക്കോട്ടെ, കാരണം നമുക്കൊരു മനുഷ്യനെയും മാറ്റാനൊന്നും പറ്റത്തില്ല. നമ്മൾ വിചാരിച്ചാൽ ആരും മാറാനും പോകുന്നില്ല, അവർ സ്വയം വിചാരിച്ചാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകൂ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഉള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഈ ഭാര്യമാർ ഭർത്താക്കന്മാരെയൊക്കെ നന്നാക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കാറുണ്ട്, നന്നാവത്തില്ല, അവരങ്ങനെ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഭാര്യ പറയുന്നതിൽ കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് സ്വയം അവർ വിചാരിച്ചാൽ മാത്രമേ അവർ മാറൂ. അതുപോലെ ഭാര്യയും അതുപോലെ തന്നെയാണ്, ഭർത്താവും ഭാര്യയെ മാറ്റാനായിട്ട് ശ്രമിക്കും, നടക്കത്തില്ല, ഭാര്യ അങ്ങനെ തന്നെയാണ്, അക്സെപ്റ്റ് ചെയ്യൂ അല്ലേ. അപ്പൊ ഇതാണ് ഈ സൈക്കോളജി പറയുന്നത്. ഇതാണ്
1: ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും നമ്മൾ റിലേഷനിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തരം ബന്ധങ്ങളിലാണെങ്കിലും അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവരെ വിടുക എന്നാണ് ടീച്ചർ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇനി എത്ര ആയിട്ട് പിടിച്ചു വെച്ചാലും അത് നമുക്ക് പിടിച്ചു വെച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ മാനസിക വിഷമങ്ങളിലേക്ക് പോകുന്നതല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും നമുക്ക് കിട്ടത്തില്ല. എനിക്കാണെങ്കിൽ ഇതെനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ പണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങ് ആ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെ ഞാൻ അങ്ങ് വിടും, അവരെ ഞാൻ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും, അപ്പൊ പിന്നെ അവരെ പിന്നെ കാണണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അങ്ങ് വരും. അപ്പൊ അങ്ങനെ അവരെ അങ്ങ് പോകട്ടെ, പോകേണ്ടവർ പോകട്ടെ, തിരികെ വരേണ്ടവർ വരട്ടെ, പക്ഷെ തിരികെ വന്നാൽ സ്വീകരിക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് അവരവരാണ് തീരുമാനിക്കേണ്ടത്.
0: അതെ, അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ. മറ്റൊരാളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അവര് നമ്മൾ വിചാരിക്കുന്ന പോലെ പെരുമാറണം, സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് മറ്റുള്ളവരുടെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമേ അല്ല.

0: പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവർ അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് അല്ലേ. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റൂ, മറ്റൊരാളിനെ ഒന്നും നിയന്ത്രിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനെ പോയിട്ടുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം സൈക്കോളജിയിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്നാണ്. അതായത് ലബ്ധം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ തോറ്റുകൊടുക്കുകയല്ല, മറിച്ച് ഒരാൾക്ക് അയാളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സ്ട്രെസ്സും അതുപോലെ തന്നെ തലവേദനയൊക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടും എന്നാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിയുടെ ഒരു പുതിയ തിയറിയാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഒരാൾ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ വഴക്കിട്ടോ അല്ലെങ്കിൽ കരഞ്ഞോ ഒക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്? അവർക്ക് പോകണമെങ്കിൽ പോകാൻ അനുവദിക്കുക, അവർ നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ തുടരാൻ അനുവദിക്കുക. കാരണം അവരെ അങ്ങനെ സ്വതന്ത്രമായി വിടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്നാണ് ഈ തിയറി പറയുന്നത്. അല്ലാതെ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതല്ലാത്ത നമ്മൾ പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ, ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളൊക്കെ വെറും നാടകങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ലബ്ധം തിയറി. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ഈ ലബ്ധം തിയറി, ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ശ്രോതാക്കൾ തന്നെ പറയട്ടെ അല്ലേ. നമുക്ക് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പക്കാരോട് ഇത് പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാളിനോട് ഇത് പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം അവർക്ക് അവരിത് അക്സെപ്റ്റ് ചെയ്യും. കാരണം അവർക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് എന്താണ് ആ ഒരു പ്രായത്തിൽ? പീസ് ഓഫ് മൈൻഡ്, അതാണ് അവർക്ക് വേണ്ടുള്ളത്.
1: അപ്പോൾ പീസ് ഓഫ് മൈൻഡും വേണം, അവർക്ക് നല്ല ഫ്രീഡം.
0: അതെ അതെ അതെ, ഫ്രീഡം ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് വേറൊരാൾ നമ്മളെ പരിഗണിക്കുന്നില്ല എങ്കിൽ പോട്ടെ എന്ന് നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ലബ്ധം അവർ പൊക്കോട്ടെ, അവർ പരിഗണിക്കുന്നില്ലേ പൊക്കോട്ടെ, നമ്മളെ കൂട്ടാതെ ടൂറ് പോകുന്നെങ്കിൽ പൊക്കോട്ടെ അല്ലേ, നമുക്ക് മെസ്സേജ് അയച്ചില്ലേ കുഴപ്പമില്ല പൊക്കോട്ടെ, നമുക്ക് ഫോൺ വിളിച്ചില്ല എങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ലബ്ധം, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ
1: ഡിഫിക്കൽട്ടാണ്, എന്നാലും നമ്മൾ ഇത് ലൈഫിൽ കൊണ്ടുവന്നാൽ നമ്മൾ ഇച്ചിരി സക്സസ്ഫുൾ ആവും.
0: അതെ അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ശ്രോതാക്കളൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രസന്റ് ചെയ്ത ഈ ലബ്ധം തിയറിയെ പറ്റി നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങൾ മെസ്സേജസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ ദിവസം തന്നെ നമുക്ക് കളർഫുൾ ആക്കണം അല്ലേ പാർവതി,
1: അടിപൊളിയാക്കണം.
0: അത് അടിപൊളിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഈ ഒരു തിയറിയെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും 8848585 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പാർവതി, നമുക്ക് ഒരു ബ്രേക്കിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി

0: ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: ബൈ ദ വേ, നമ്മൾ എന്താ പറഞ്ഞു വന്നത്?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഓൺലൈൻ സീറ്റിൽ ഞാൻ പാർവതിയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. നമുക്കൊരു ടെക്കൊക്കെ ഉണ്ട്, നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന് ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടെക്കായിട്ട് ഇന്ന് ശ്രീലക്ഷ്മിയാണ്. ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു ശ്രീലക്ഷ്മി ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ടെക്കായിട്ട് നമ്മുടെ ശ്രീലക്ഷ്മിയാണ് ഇരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ടീച്ചർ നമുക്ക് അടുത്ത അപ്ഡേഷനിലോട്ടൊക്കെ പോകാനുള്ള സമയമായി.
6: അപ്പം നമ്മുടെ കുസൃതി ചോദ്യത്തിന് വേണ്ടിയിട്ട് പലരും ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അത് ഒരു

0: അങ്ങ് കൊടുത്തേക്കാം അല്ലെ. അവരിങ്ങനെ അവര് ഇങ്ങനെ ആലോചിക്കട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം ഇതാണ്, നിങ്ങൾ പറയാനുള്ള ഒരു പേര്, അതായത് കാല് ഇല്ല പക്ഷേ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യും, കണ്ണില്ല പക്ഷേ കരയുകയും ചെയ്യും, ഇതാരാണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം.
1: ക്ലൂ ഉണ്ടോ ടീച്ചർ?
0: ക്ലൂ ഒന്നുമില്ല, ഇത് ക്ലൂ ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഈ ക്ലൂ വെച്ച് വേണം ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് അല്ലെ. അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ച് എല്ലാവരും നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കട്ടെ. 8848555 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻസേഴ്സ് ഒക്കെ പോരട്ടെ. അപ്പോ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കാലില്ല പക്ഷേ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യും, കണ്ണില്ല പക്ഷേ കരയും. അപ്പൊ ഇത് ആരാണ് ഈ കണ്ണില്ലാതെ കരയുന്നത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കും.
1: സാധാരണ ടീച്ചർ നമുക്ക് ആദ്യമേ ചോദ്യം ചോദിച്ച് ഉത്തരമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കാറ്. പക്ഷെ ഇന്ന് ഞങ്ങളോട് ആരോടും ഉത്തരമൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഉത്തരം കേൾക്കാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉത്തരങ്ങളൊക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848555.
0: അപ്പൊ പാർവതി ഒരു ക്ലൂ ചോദിച്ചു, ഞാൻ ഒരു ക്ലൂ തരാം. ചിറകും ഇല്ല പക്ഷെ പറക്കുകയും ചെയ്യും, അതാണ് ഇന്നത്തെ ക്ലൂ. അപ്പോ ഇതാരാണ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോ പാർവതി, ഇന്ന് നമുക്ക് നമ്മുടെ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. അപ്പം നമുക്കറിയാം നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോ അവിടെ അല്ലെ വെടിയും പുകയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്?
1: ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ വെടിയും പുകയൊന്നും ഉണ്ടാവില്ല. രണ്ടുപേരും ഇന്ന് ഒരേ തീരുമാനങ്ങളിലൊക്കെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കതൊക്കെ വഴി അറിയാം.
0: അപ്പൊ ഇന്ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തില് രാജ്യത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ നീക്കണമെന്നും ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിക്കും. അതാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അപ്പൊ ആ കാര്യത്തിൽ നമ്മുടെ LDF UDF ഒറ്റ കക്ഷികളാണ്.
1: അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
0: ഇന്ന് വെടിയും പുകയൊന്നും സാധ്യത കുറവാണ് അല്ലെ. അപ്പോ നമുക്ക് അതുപോലെ തന്നെ ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ ഷാനിമോൾ ഉസ്മാന്റെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലിനും ഇന്ന് നിയമസഭാ സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മളുടെ MLA മാരൊക്കെ. അപ്പൊ എല്ലാവരും രാവിലെ ഇന്നിപ്പോ നിയമസഭാ സമ്മേളനത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ നടക്കട്ടെ അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിയമസഭയിലാണ് എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ പുതിയ ഗവൺമെന്റിന്റെ ഒരുപാട് പുതിയ പ്രോജക്ട്സ്, അവരുടെ പുതിയ പദ്ധതികള്, പിന്നെ അവരെ പറ്റിയുള്ള ക്രിറ്റിസിസംസ് ഒക്കെ പ്രതിപക്ഷം ഉന്നയിക്കും, അതിനെ പറ്റിയുള്ള ചർച്ചകൾ, ഇതിനൊക്കെ നമ്മൾ കാത്തിരിക്കും. അതൊക്കെ ആവശ്യമാണ്. കാരണം നല്ലൊരു പിന്നെ ഭരണപക്ഷവും അതുപോലെ തന്നെ അവരെ കാര്യങ്ങൾ, അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവർ മോശമായ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നല്ല ശക്തമായ പ്രതിപക്ഷവും നമ്മൾക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഉണ്ട് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: അതെ, ഇന്ന് മുതൽ 16 വരെയും ഒക്ടോബർ 16 വരെയും 26 മുതൽ 29 വരെയും 9 ദിവസമാണ് സമ്മേളനം. അപ്പോൾ ഇനി മുതലൊക്കെ അറിയാം ടീച്ചർ പറഞ്ഞ പോലെ പൊട്ടലും ചട്ടലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അതോടൊപ്പം പുതിയ പുതിയ പ്ലാനുകളും അതൊക്കെ നടപ്പാക്കുന്ന രീതികളും ഒക്കെ നമുക്ക് ഇനി വഴിയൊക്കെ അറിയാം.
0: അപ്പൊ അതുപോലെ നമ്മൾ ഈ ജനശതാബ്ദിയിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പൊ ജനശതാബ്ദിയിൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒരുപാട് പരാതികളൊക്കെ ആയിരുന്നു. പിന്നെ ഈ അതിന്റെ കോച്ചുകൾക്കൊന്നും ഒരു പരിഷ്കരണവും ഇല്ല, അതുപോലെ സീറ്റുകളൊക്കെ വളരെ മോശമാണ്, അതുപോലെ അതിന്ന് ആ ഒരു റെയിൽവേ അവർക്ക് കൊടുക്കുന്ന ആ യാത്രക്കാർക്ക് കൊടുക്കുന്ന സർവീസൊക്കെ വളരെ മോശമാണ് എന്നുള്ള വലിയ പരാതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയിൽ ഇനി സുഖയാത്രയാണ്. അപ്പൊ യാത്രക്കാർക്ക് ആശ്വാസമായി തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് പുതിയ കോച്ചുകളുമായി യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുഷ് ബാക്ക് സൗകര്യമുള്ള സീറ്റുകൾ, അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റ് എന്നിവയാണ് പുതിയ കോച്ചിലെ മാറ്റങ്ങൾ. മുമ്പുണ്ടായിരുന്ന കോച്ചുകളിലെ സീറ്റുകൾ യാത്രക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. മോശം ഡിസൈൻ കാരണം സീറ്റിന് ചരിവില്ലാതെ ദീർഘദൂര യാത്രക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വലിയ പരാതിയൊക്കെ ആയിരുന്നു ആളുകൾ. അത് കാരണം ഈ ജനശതാബ്ദിയിൽ ഒരുപാട് ആളുകൾ ഇത്രയും രാവിലെ, പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കൊക്കെ പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്, എല്ലാ ദിവസവും സഞ്ചരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഒരു കംഫർട്ടബിൾ സീറ്റിംഗ് അല്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുള്ള പരാതികളൊക്കെ വന്നിരുന്നു. അപ്പൊ അതൊക്കെ പരിഹരിച്ച് പുതിയ കോച്ചുമൊക്കെ ആയിട്ട് ജനശതാബ്ദി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി സുഖയാത്രയാണ്, ജനശതാബ്ദിയിൽ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. അപ്പൊ കയറാതെ മാറിയൊക്കെ നിന്നവർക്ക് ഇനിയും കയറാം അല്ലെ.
1: അതോടൊപ്പം ടിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു ജനശതാബ്ദി എന്ന് കേൾക്കുമ്പോഴേ ബുദ്ധിമുട്ടുകളായിരുന്നു എല്ലാവർക്കും. ഇനിയിപ്പോ കുറച്ചെ കുറച്ചെ എല്ലാം മാറ്റങ്ങളൊക്കെ വരാൻ പോവുകയാണ്.
0: അതെ, അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ അപ്ഡേഷൻസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത നമുക്കിപ്പം നമ്മുടെ പത്രത്തിൽ വായിച്ചു. അതായത്

0: ഇപ്പോൾ നമ്മൾ ഏഷ്യൻ ഗെയിംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സ്പോർട്സ് താരങ്ങൾ ഒരുപാട് പരാതികളുമായിട്ടൊക്കെ വന്നിരുന്നു. നമ്മുടെ കേരള ഗവൺമെൻറ് അവർക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നില്ല, അതായത് അവാർഡൊക്കെ വാങ്ങിച്ചു വരുന്ന മെഡലൊക്കെ വാങ്ങിച്ചു വരുന്നവർക്ക് ഇവൻ ഗോൾഡ് മെഡൽ കിട്ടുന്നവർക്ക് പോലും ജോലി കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രതിഫലം കൊടുക്കുന്നില്ല. മറ്റുള്ള സ്റ്റേറ്റുകളിൽ അവർക്ക് കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ അവിടുത്തെ കായിക താരങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കിട്ടുന്നു എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാഷ്ട്രീയ നിയമനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. കായിക ഭരണ നിർവഹണത്തിനുള്ള സംസ്ഥാനത്തെ ഏറ്റവും പുതിയ ഏജൻസിയിലെ രാഷ്ട്രീയ നിയമനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് സർക്കാർ കായിക മന്ത്രി അധ്യക്ഷനായ സ്പോർട്സ് മന്ത്രി സ്പോർട്സ് അതോറിറ്റി ഓഫ് കേരളയുടെയും ഭരണത്തിലേക്ക് കായിക താരങ്ങളെയും അതുപോലെ തന്നെ കായിക വിദഗ്ധരെയും മാത്രം സർക്കാർ നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് ആ ഒരു ബില്ലിലെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പം പ്രധാന സർക്കാർ വകുപ്പുകളിലെ സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥ പ്രതിനിധികളും ഭരണസമിതിയിലെത്തും. അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സിനെയും കേരള സ്പോർട്സ് കൗൺസിലിനെയും സംയോജിപ്പിച്ച് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കേരള രൂപീകരിക്കണമെന്നാണ് സ്പോർട്സ് ബിൽ 2026 പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ് അല്ലെ, രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അവർക്ക് അർഹതപ്പെട്ട നമുക്കറിയാം ഒരു കായിക താരം ഇതുപോലെയുള്ള ഏഷ്യൻ ഗെയിംസ് പോലെയുള്ള വലിയ ഒരു ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ പോയി പങ്കെടുത്ത് മെഡലുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് കാണേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്പോർട്സ് താരങ്ങൾ ഉണ്ടാകുന്നുള്ളൂ അല്ലേ, സ്പോർട്സിലേക്കൊക്കെ വരാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വലിയ മാറ്റം, അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്നു അല്ലേ.
1: യെസ്, അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എല്ലാം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണല്ലേ. നമുക്കൊരു സ്വർണ്ണ കപ്പ് അല്ലെങ്കിൽ സ്വർണ്ണ മെഡൽ ഒക്കെ നേടിയെടുക്കുന്നത് നമ്മുടെ സ്പോർട്സാണ്. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ കൂടി ഒരു ഏഷ്യൻ ഗെയിംസിലൊക്കെ പാറി പറക്കുമ്പോൾ എന്തൊരു അഭിമാനത്തോടെയാണ് നമ്മളത് സംസാരിക്കാറുള്ളത്. അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആകുന്ന വല്ല ജീവിത രീതി നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ലാന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ കുറേയൊക്കെ കളിച്ച് വരുമ്പം ചിലപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടുന്നവരുണ്ട്, ചിലപ്പോൾ അതും കിട്ടാത്തവരുണ്ട്. സ്പോർട്സിന് പിന്നാലെ പോയി ലൈഫ് പോയി എന്ന് പറയപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. ഇനിയും കുട്ടികൾക്ക് സ്പോർട്സിലേക്ക് പോകാനൊക്കെ സാധിക്കണമെങ്കിൽ നമ്മളും കുറച്ചും കൂടി അവർക്ക് വളരാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇനി ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം 10:37 ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ബിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, അതായത് ഇന്നലെ അമിതാഭ് ബച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 84th പിറന്നാൾ ദിനമായിരുന്നു ഇന്നലെ. അതോടൊപ്പം എല്ലാ നമ്മളെപ്പോഴും കാണാറുണ്ട് ഈ ബോളിവുഡിലേക്ക് സിനിമാ നടന്മാർ ബർത്ത്ഡേ ദിവസങ്ങളിൽ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ ടാറ്റോ കാണിക്കും. അതുവരെ അവർ പുറത്തോട്ടൊന്നും ആരും അങ്ങനെ കാണില്ല, പക്ഷെ ആരാധകർക്ക് വന്ന് ഇങ്ങനെ ടാറ്റോ കാണിക്കും. അപ്പോൾ ഇന്നലെ അതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. ജുഹുവിലെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് 100 ആരാധകരാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം എന്തുവാ ഒരുപാട് ആൾക്കാർ നല്ല സാറിൻ്റെ ഒരു പടത്തിൻ്റെയൊക്കെ ടീഷർട്ടൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഒരുപാട് കാർഡുകൾ പൂക്കളൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് വൈൻ കുർത്തയാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല വിഷുകളൊക്കെ കൊടുത്തു. അതോടൊപ്പം സിനിമയിലെ പ്രിയപ്പെട്ട നിർമ്മാതാക്കളും സംവിധായകന്മാരും ഒക്കെ ഇന്നലെ അദ്ദേഹത്തിന് വിഷ് അറിയിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ടീച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് അമിതാഭ് ബച്ചൻ?
0: അമിതാഭ് ബച്ചൻ്റെ ഒരുപാട് ഞാനങ്ങനെ ഒരുപാട് ഹിന്ദി സിനിമ കാണുന്ന ആളല്ല, പക്ഷെ എന്നാലും അമിതാഭ് ബച്ചൻ്റെ ഷോലെ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏറ്റവും പോപ്പുലർ ആക്കിയ ഒരു സിനിമ തന്നെയാണ് ദീവാർ. ഷോലെ ഒക്കെ വളരെ പോപ്പുലർ ആക്കിയ സിനിമയാണ്,
1: കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു.
0: അപ്പൊ അതില് അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ താരം എന്ന് വിളിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അമിതാഭ് ബച്ചൻ അല്ലെ. അപ്പൊ അദ്ദേഹം ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പം ഇന്ന് നമ്മളും നമുക്ക് ഇന്നലെ വിഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല, സൺഡേ ആയതുകൊണ്ട്. അപ്പം നമ്മളൊന്ന് ബിലേറ്റഡ് ആയിട്ടാണെങ്കിലും നമ്മുടെ ഈ ഒരു നമ്മുടെ ഇതിഹാസ താരം ബിഗ് ബിക്ക് നമ്മൾ എല്ലാവിധ ആശംസകളും നേരുന്നു അല്ലേ. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് നമ്മളും കാണേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും കഴിവുള്ള അല്ലെ, അത്രയും ഒരു പ്രത്യേക ഒരു പേഴ്സണാലിറ്റി ഒക്കെ തന്നെയാണ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അല്ലെ, ഇനി ഒരുപാട് വർഷം നമ്മളോടൊപ്പം ജീവിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു പാർവതി നമുക്ക് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഗാനം അല്ലെ, ഷോലയിലെ ഒരു ഗാനം നമുക്ക് കേൾക്കാം. എനിക്ക് തോന്നുന്നു ഈ പാട്ട് നമ്മളുടെ ശ്രോതാക്കൾക്കെല്ലാം ഇഷ്ടപ്പെടും. കാരണം പഴയ തലമുറയിലുള്ളവരും പുതിയ തലമുറയിലുള്ളവർക്കും എല്ലാം അറിയാവുന്ന ഒരു

പാട്ടാണ്, നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന. അപ്പൊ ബിഗ് ബിയുടെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം, ഇന്ന് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. നമുക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകൾ ഇട്ട് തരുന്നത് ഇന്ന് ശ്രീലക്ഷ്മിയാണ് ടെക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അമിതാഭ് ബച്ചൻ്റെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബച്ചൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ആനന്ദ് പണ്ഡിറ്റ് എന്ന പ്രൊഡ്യൂസർ 1000 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിതാവും കവിയുമായ ഹരിവംശറായ് ബച്ചൻ്റെ പേരുള്ള ലാത്തൂരിലെ സ്കൂളുകളിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നമ്മളൊരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ പ്രീത ടീച്ചർ?
1: അതെ അതെ, നമ്മുടെ കുസൃതി ചോദ്യം എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ചോദിക്കാം. എന്നാലും നമുക്ക് ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ആൻസറൊക്കെ നമ്മൾ സാധാരണ അയക്കുന്ന നമ്മുടെ സനോജൊക്കെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് മിടുക്കനായിട്ട് ആൻസറൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. പൂച്ച ഇടയ്ക്ക് വന്ന് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറെയും ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മെസ്സേജസ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജിലോട്ടൊന്ന് പോയാലോ പാർവതി, നമുക്ക് മെസ്സേജസ് ഒക്കെ ഒന്ന് വായിക്കാം. അപ്പോൾ ഇന്ന് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് നെൽസൺ സെബാസ്റ്റിനാണ്. നമുക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നെൽസൺ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രസന്ന ബാബു നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തുണ്ട് വിശേഷം, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ്, അതുകൊണ്ട് റേഡിയോ വിശേഷമൊന്നും അറിയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ചിരി കേട്ടാൽ എല്ലാം മറന്നങ്ങനെ ഇരുന്നു പോകും. സമയമില്ല, ജോലിക്ക് പോകാൻ സമയമായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിച്ചൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. എന്നാലും ആ ഒരു ധൃതിക്കിടയിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ കാണിച്ച ആ ഒരു മനസ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലേ?
0: തിരുവനന്തപുരത്താണെങ്കിലും നമ്മളെ കേൾക്കാൻ
1: പറ്റും.
0: ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മളെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. സമയം പോലെ ഇരുന്ന് കേൾക്കാം.
1: അതെ, അപ്പൊ രാവിലെ ഒരുങ്ങുന്നതിനിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഓണാക്കി എവിടെങ്കിലും ഒന്ന് വെച്ചാൽ ഈ ഓടിച്ചാടി നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നൊക്കെ കേട്ട് അതിന് മറുപടിയൊക്കെ ഇട്ട് നമുക്കൊരു വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ സമയത്ത് ഒരു വോയിസ് മെസ്സേജ് എങ്കിലും ഇട്ട് നമ്മളുമായിട്ട് ഇങ്ങനെ കട്ടക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് നിൽക്കാം, അല്ലേ? അതുപോലെ നമ്മൾക്ക് അടിമാലിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അടിമാലിക്കാർ നമ്മുടെ ആരാണ്? എൽ ദോസ്. നമുക്കൊരു ശുഭദിനമൊക്കെ നേർന്നിട്ടുണ്ട്. 15 October ജന്മദിനമാണ് എൽ ദോസിന്റെ. ഓ, അത് ശരി, നമുക്ക് അങ്ങോട്ട് അങ്ങ് പോയാലോ, അല്ലേ? നമ്മൾ കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഇവരുടെ ഒരു
0: ബർത്ത്ഡേ വിളിച്ചു.
1: ആ അതെ, ടീച്ചറിനെ മാത്രമൊന്നും അല്ല, എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഗ്യാങ് ആയിട്ട് അങ്ങോട്ട് പോയി ഇവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. അപ്പൊ അതെന്താണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറയത്തില്ല. സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ചാടി വന്ന് ഇറങ്ങുമ്പോഴായിരിക്കും നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പൊ 15 October അവിടെ അടിപൊളി സെലിബ്രേഷൻ ആണ്. അവിടെ പ്രിയപ്പെട്ട എൽ ദോസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എൽ ദോസ് നല്ലൊരു ഗാനമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോ 12 ഉള്ളൂ, പക്ഷെ ഇന്നേ എനിക്ക് തോന്നുന്നു അവിടെ ആഘോഷമൊക്കെ തുടങ്ങിയെന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്നേ ഗാനം ചോദിച്ചിരിക്കുകയാണ്, ഇനി വരുന്ന ദിവസങ്ങളിലും ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ.
0: അതോടൊപ്പം നമ്മുടെ വകയൊരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ
1: അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എൽ ദോസ്, അടിച്ചു പൊളിക്കൂ, ഈ വർഷം അടിപൊളി ആയിരിക്കട്ടെ. അപ്പൊ സുഖമോ ദേവി എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഈ ദേവി എന്നുള്ള കാര്യം കൂടി ഒക്കെ പറയൂ, അതാണ് നമുക്ക് അറിയാനുള്ളത്, അല്ലേ? അതുപോലെ തന്നെ സൗമ്യ അമൽ അടിമാലി എന്ന് നമുക്ക് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് സൗമ്യ അമൽ അടിമാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ സൗമ്യ, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമായിരിക്കട്ടെ. സൗമ്യ അവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു. നമ്മുടെ എൽ ദോസിന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണ്ടേ? അപ്പൊ എല്ലാവരും അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെ ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ചരി, അല്ലേ? അല്ല, മഞ്ചരിയാണോ? ഷീജ മുളങ്കടാകം മെസ്സേജ് അയച്ചിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടിട്ട് സംവാദം അതുപോലെ തന്നെ ഗാനമന്ദാരം ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കൊക്കെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാർവതിക്ക് സുഖമാണോ, പ്രീതി ടീച്ചറിന് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അതെ അതെ, അപ്പം നമ്മളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഷീജയ്ക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമൊക്കെ എല്ലാം കേൾക്കണം, എല്ലാത്തിൻ്റെയും അഭിപ്രായങ്ങളൊക്കെ ഇതുപോലെ അറിയിക്കണം. അപ്പം നമ്മുടെ പ്രദീപ് ആശ്രാമത്തിൻ്റെ ഗാനമന്ദാരം വളരെ നല്ല പ്രോഗ്രാമായിരുന്നു, ഒത്തിരി നല്ല പാട്ടൊക്കെ കേൾക്കാൻ പറ്റി. അപ്പം അദ്ദേഹത്തിന് പ്രത്യേക ആശംസയൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമുക്ക് സനോജ് നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. പൂച്ച വന്ന് ഒളിച്ചു നോക്കുന്നുണ്ട്, കള്ളനാണല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പൂക്കളും ഹാർട്ടും മുട്ടായിയൊക്കെ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്കൊക്കെ കൊടുക്കണം? ഈ ഹാർട്ട് എനിക്കുള്ളതാണ്, ബാക്കി 3 ഉണ്ട്, 2 ഒരു മിഠായിയും ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് മിഠായി നമുക്ക് ശ്രീലക്ഷ്മിക്ക് കൊടുക്കാം, അല്ലേ? ശ്രീലക്ഷ്മി അല്ലേ ഏറ്റവും ചെറുത്? അപ്പോൾ ശ്രീലക്ഷ്മിക്ക് മിഠായി,
0: ഞാനാണ്
1: പൂക്കൾ. എന്നാലും കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് മെച്യൂറിറ്റി ഉള്ളവരുടെ കൂട്ടത്തിൽ അങ്ങ് ആഡ് ചെയ്തു.
0: അപ്പൊ
1: ഇനി കുട്ടി അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ 2 പാർവതിക്ക് ഹാർട്ട്, എനിക്ക് പാർവതിക്ക് 2 വേണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് തന്നോളൂ. ഓക്കെ, അപ്പൊ ആൻസറും അയച്ചിട്ടുണ്ട്. താങ്ക് യു സനോജ്, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമായിരിക്കട്ടെ. അതുപോലെ തന്നെ സദാശിവൻ സാറ്, സാർ ഗുഡ് മോർണിംഗ്. സാർ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത്തിരി നേരം ഒത്തിരി കാര്യം അവതാരകർക്ക് സുപ്രഭാതം. കൂടുതൽ അറിവുകൾ സമ്മാനിക്കുന്ന അവതാരകർക്ക് ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സദാശിവൻ സാറിന്. നമുക്ക് രാവിലെ മെസ്സേജൊക്കെ അയച്ചതിന് ഒത്തിരി സന്തോഷം അല്ലേ. സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സാറിനെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സാറും സുഖമായിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ സാറിൻ്റെ വൈഫ് സുഖമായിട്ടിരിക്കുന്നു, മക്കളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവരെല്ലാവരും നമ്മുടെ എല്ലാ ഏറ്റവും അടുത്ത ആൾക്കാരാണ് അല്ലേ. അതുപോലെ തന്നെ രാജമുഖത്തല നമുക്കൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. രാജമുഖത്തലയുടെ കൊച്ചുമകൻ്റെ വേദുക്കുട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഉത്തരവ് അയച്ചിട്ടുണ്ട്, ഇന്ന് മെഡിക്കായിട്ട് ആദ്യം തന്നെ ഉത്തരവൊക്കെ അയച്ചിട്ടുണ്ട്. രാജമുഖത്തല കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഉത്തരവൊക്കെ നമ്മൾ പയ്യെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ വനജ തിരുമുല്ലവാരം നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, സാന്തനം കുടുംബത്തിലെ എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രീത ടീച്ചർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ നല്ല ശരിയായ കാര്യമാണ്. ഇന്നലെ അവതരിപ്പിച്ച പരിപാടി നല്ലതായിരുന്നു. സാന്തനം എഫ് എം ഉയരങ്ങളിലേക്കൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വനജ തിരുമുല്ലവാരം. വനജ തിരുമുല്ലവാരം നമുക്ക് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി ആ ഒരു സമയം കണ്ടെത്തുന്നു എന്നുള്ളത് നമുക്കെല്ലാം ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും, ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ രമാവതി പ്രാക്കുളം കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ കൂടെയല്ലോ, നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്തോളൂ, ഉത്തരം ഒന്നും കൂടി അയക്കാം. അതുപോലെ രേഖ രാജീവൻ ഹരിപ്പാട് നിന്നും ചോദ്യത്തിൻ്റെ ഉത്തരം വെള്ളമാന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളമല്ലല്ലോ, വേറൊരാണ് ഉത്തരം. അപ്പോൾ ഉത്തരം ഒന്നും കൂടി കണ്ടുപിടിച്ചോളൂ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഓരോരുത്തരുടെയും മെസ്സേജസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് എല്ലാവരും അയച്ചോളൂ. സിമ്പിളാണ്, ഒന്നും കൂടി പറഞ്ഞു
2: കൊടുക്കാം.
1: കുസൃതി ചോദ്യം ഇതാണ്: കാലില്ല പക്ഷേ നടക്കും ഓടും, ചിറകില്ല പക്ഷേ പറക്കും, അതുപോലെ തന്നെ കണ്ണില്ല പക്ഷെ കരയും. ഇത് ആരാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന
2: ക്ലൂ അല്ലേ,
1: അതാണ് ക്ലൂ എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായ 8848558785 എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു അല്ലേ. അപ്പൊ പാർവതി, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു അല്ലേ. നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടുള്ള നല്ല ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കേണ്ടിയിരിക്കുന്നു.
2: കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട്, അതായത് ഇന്നലെ ഇന്ന് ആയിട്ട്, അപ്പം നമ്മളൊരു ന്യൂസിലൂടെ മാത്രമാണ് നമ്മൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ടി വി ഓൺ ചെയ്താലും റേഡിയോ ഓൺ ചെയ്താലും എന്ത് ഓൺ ചെയ്താലും നമ്മളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾക്കത് ഇവിടെ പറയാതിരിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം സാധിക്കാതിരിക്കില്ല, കാരണം നമുക്കത് പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. കാരണം മനസ്സിനെ അത്രമാത്രം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചുലയ്ക്കുന്ന തരം ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നലെ നടന്ന അപകടത്തെക്കുറിച്ചാണ്. യെസ്, അപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നടന്ന കാർ അപകടത്തെക്കുറിച്ചായിരുന്നു. 3 പേർക്കാണ് ദാരുണാന്ത്യം. ഒരു കുടുംബത്തിൻ്റെ അത്താണികളാണ് 3 പേരും.

0: മൂന്ന് പേരുടെയും ജീവൻ നഷ്ടമായിരിക്കുന്നു. പ്രതിക്ക് 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിയുടെ പ്രായമാണ് 19 വയസ്സാണ്. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കി വരുന്ന ഒരു പ്രായമേ ആയിട്ടുള്ളൂ കുട്ടിക്ക്. ആ ഒരു പ്രായത്തിനിടയ്ക്ക് ഒരു ആഡംബര കാർ ഗിഫ്റ്റായിട്ട് കിട്ടുക, അതിൽ സഞ്ചരിക്കുക, അതിൽ എത്ര സ്പീഡ് കൂട്ടാമോ അത്രയും സ്പീഡ്. ഈ ഒരു 19 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തെന്നിത്തെറിക്കുക എന്ന് പറയും, അങ്ങനെ ഒരു പ്രായമാണ്. അപ്പോൾ അവർക്ക് എന്ത് കാര്യം കിട്ടിയാലും അവർക്ക് കൗതുകമാണ്. അതിപ്പോൾ ഒരു ബൈക്കാണെങ്കിലും ശരി, കാറാണെങ്കിലും ശരി, അവർക്ക് ആ ഒരു പ്രായത്തിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കരമായൊരു സന്തോഷവും അതോടൊപ്പം അതിലെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹവും ആവേശവുമാണ്. എങ്ങനെ ചെയ്യണം, എന്ത് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രായക്കാരന് കിട്ടാവുന്നതിനേക്കാൾ വലിയൊരു ആഡംബര കാർ കിട്ടിയതിൽ നിന്ന് 3 ജീവനാണ് പൊലിഞ്ഞത്. അത് അതിൽ നിന്ന് കുറച്ച് ആ ഒരു കാര്യം നടന്നതിന് ശേഷവും അതിലൊരു ദുഃഖം പോലും അവൻ ആ പ്രായത്തിൽ കാണിക്കുന്നില്ല. അത് ചെയ്തതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ള രീതിയിലാണ് അവൻ്റെ സംസാരം പോലും വരുന്നത്.
1: അപ്പോൾ പാർവതി, അതിൽ ഇന്നലെ ആ ഒരു പയ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും പിന്നെ മാധ്യമങ്ങളിലൂടെ എല്ലാം കേട്ടതാണ്. അതായത് എൻ്റെ കാര്യമൊക്കെ എൻ്റെ അച്ഛൻ നോക്കിക്കോളും എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴും അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടിക്ക് എപ്പോഴൊക്കെയോ അച്ഛൻ്റെ സഹായം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് അവനത് പറയാനായിട്ട് തോന്നിയത്. പിന്നെ അവന് യാതൊരു മെച്യൂറിറ്റിയും ആയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഇങ്ങനെ പറയാനായിട്ട് തോന്നിയത്. കുറച്ചും കൂടി പ്രായമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ല, അത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഒട്ടും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് ചിന്തിക്കാനുള്ളൊരു പക്വത പോലും ആയിട്ടില്ല. അപ്പം ഈ കുട്ടിയെ മാത്രം നമ്മൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പേരൻസും ഒക്കെ ഈക്വലി അവരെല്ലാവരും ഗിൽറ്റി ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 19 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ആ ഒരു പ്രായത്തിൽ
0: ബർത്ത്ഡേക്കാണ് കാറ്
1: കിട്ടിയത്. അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷമേ ആകുന്നുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട്. 1 വർഷം ഒരു ഡ്രൈവിംഗ് ലൈസൻസിൽ 1 വർഷം വാഹനം ഓടിച്ചാലൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ഡ്രൈവർ ആകുന്നതേ ഇല്ല. വർഷങ്ങളോളം ഉള്ള ഒരു എക്സ്പീരിയൻസിലാണ് പല നമ്മള് റോഡിലെ വെല്ലുവിളികളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ തരണം ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു ഡ്രൈവറായിട്ട് മാറുന്നത് അല്ലേ. ഡ്രൈവിങ്ങിലുള്ള ഒരു സ്കില്ല് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. നമ്മളെല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളവരാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ അതൊന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇവൻ ഇതിന് മുമ്പും ഇതുപോലെയുള്ള വലിയ സ്പീഡിൽ വാഹനം 250 കിലോമീറ്റർ സ്പീഡിൽ ഒക്കെ വണ്ടി ഓടിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ വേണമെങ്കിൽ അവനെ പിടിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അത് മാത്രമല്ല, അവനെ മാത്രമല്ല അവൻ്റെ പേരൻസിനെയും തീർച്ചയായിട്ടും ഈക്വലി ഗിൽറ്റി ആണ് അവരും. കാരണം ഒരിക്കലും ഈ ഒരു കുട്ടി ഇത് ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോൾ അവനെ അതിനകത്ത് വിലക്കാൻ കഴിവില്ലാത്ത പേരൻസ് എന്തിനാണ് ഇത്രയും വിലപ്പെട്ടൊരു വാഹനം, വില കൂടിയൊരു വാഹനം ഈ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്നുള്ളത് ശരിക്കും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പാർവതി, നമ്മൾ ഈ ഒരു ഇതിൽ കാണുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ പൊതുവായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ രാത്രിയിലൊക്കെ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കാണാം, ഇപ്പം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വഴിയിലെല്ലാം ആൾക്കൂട്ടങ്ങളാണ്. പ്രത്യേകിച്ചും ജ്യൂസ് കടകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോട്ടലുകൾ, തട്ടുകടകൾ, അവിടെ എല്ലാം രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ ഇരുന്ന് ആളുകൾ ആഹാരം കഴിക്കുകയാണ്. നമ്മുടെ ഒരു ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ കഴിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈലും ഒക്കെ അങ്ങ് മാറിയതുപോലെ, നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സിൽ പ്രധാനമായിട്ട് പറയുന്നത് വൈകിട്ട് 7 മണിക്ക് മുമ്പേ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നാണ്. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഇരുന്ന് പൊറോട്ടയും ബീഫും കഴിക്കുകയാണ് റോഡിലിരുന്ന്. അപ്പോൾ അതുപോലെ ചായ കുടിക്കാൻ പോവുക ആൺകുട്ടികളൊക്കെ കൂടി, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പോകുന്നുണ്ട്, ഇവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്നും പോകുന്നുണ്ട്. അപ്പോൾ വഴിയിലൊക്കെ നിന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഈ പാതിരാത്രിക്ക് എന്തിനാണ് ചായ കുടിക്കുന്നത്? അപ്പോൾ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്കൊന്നും ചോദിക്കാനുള്ള അധികാരം ഇല്ല. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ഒരു കൾച്ചർ ഒന്ന് മാറുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം രാത്രി 1 മണിക്കും 2 മണിക്കും ഇതുപോലെ ഇത്രയും വില കൂടിയൊരു വാഹനം, നമുക്കറിയാം മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അത് മാത്രമല്ല വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ അകത്ത് ഒരു ആക്സിലറേറ്ററിലേക്ക് ഒന്ന് കാല് വെച്ചാൽ അത് പറക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അത് പിന്നെ ഇത്രയും സ്പീഡിലും കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എങ്ങനെ പോയി നിൽക്കും. ഒരു രീതിയിലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു വാഹനമാണ്. അതായത് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാലും കുറച്ച് നേരം കഴിഞ്ഞേ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ കാരണം ഇത്രയും സ്പീഡിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയല്ല നല്ല പവർഫുൾ ബ്രേക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പം ഈ ഒരു കുട്ടി ഈ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഇത്രയും ഒരു ചെറുപ്രായത്തിൽ ഒരു കോളേജിൽ ബി കോമിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവന് കോളേജിൽ പോകാനായിട്ട് വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന വാഹനമാണ് ഇത്രയും ലക്ഷം, ഏകദേശം ഒരു കോടി രൂപയ്ക്കകത്ത് വില വരുന്ന ഒരു വാഹനമാണ് ഈ കുട്ടിക്ക് വാങ്ങിച്ചു. അവർക്ക് അവർ പണം ഉള്ളവരായിരിക്കാം, പക്ഷെ എന്നാൽ പോലും പേരൻസ് ചെയ്തത് ഒരു ശരിയായ കാര്യമായിട്ട് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. അപ്പൊ അത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിന്റെ വില എന്താണ്, ഇത് ഈ ഇത്രയും പൈസ മുടക്കാൻ അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഇത്രയും പൈസ മുടക്കുന്നു, ആ പൈസയുടെ മൂല്യം എന്താണ് എന്നൊന്നും ഈ കുട്ടി ചിന്തിക്കുന്നതേയില്ല. അവൻ സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുമ്പോൾ മാത്രമേ അവൻ അത് ആലോചിക്കൂ, അവൻ ഇ എം ഐ അടയ്ക്കുമ്പോൾ മാത്രമേ അവൻ ആലോചിക്കൂ. ഇതിപ്പോൾ അച്ഛനും അമ്മയും അടയ്ക്കുന്നു, അവൻ കൊണ്ടുപോയി ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നു, പോകുന്നു. കൂട്ടുകാർ ഇതിനകത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, മൂന്ന് നാല് പേര്, അവരെയൊക്കെ ഇന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ വാർത്തയിലൊക്കെ ഞാനത് കേട്ടു, അവരും ഒക്കെ ഈക്വലി ഗിൽറ്റി ആണ്. അത് മാത്രമല്ല, മൂന്ന് ബാറിൽ കയറി മദ്യപിച്ചിട്ടൊക്കെയാണ് ഈ വാഹനം ഓടിച്ചത്.
0: അപ്പൊ മദ്യപിക്കാനുള്ള നിയമാനുസൃത പ്രായം പോലും ആർക്കും തികഞ്ഞിട്ടില്ല.
1: അപ്പം പിന്നെ അത് മാത്രമല്ല, ഇവര് രാത്രി ഏതോ കൂട്ടുകാരൻ വിദേശത്ത് നിന്ന് വരുന്ന ആളിനെ വിളിക്കാൻ പോവുകയായിരുന്നു, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ പോയപ്പോ കുറച്ച് നേരത്തെയാണ്, അപ്പൊ പിന്നെ വിമാനം കുറച്ച് ലേറ്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് അവര് വിചാരിച്ചു എന്നാ കുറച്ച് ലേറ്റായിട്ട് ചെന്നാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പോയ വഴിയിലുള്ള ബാറുകളിലെല്ലാം അവർ കയറിയത്. അപ്പം അവർക്ക് പറ്റിയ ആ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം എന്ന് പറയുന്ന ഇതൊക്കെയാണ്. ആ ബാറുകളിൽ കയറിയിരുന്ന് അവര് വീഡിയോ എടുത്തു. വീഡിയോ എടുത്തത് അയാളുടെ മൊബൈൽ ഫോണിൽ കിടപ്പുണ്ട്. അപ്പൊ പോലീസ് ഇന്നലെ പരിശോധിച്ചപ്പോ പോലീസിന് സി സി ടി വി ക്യാമറ ഒന്നും നോക്കേണ്ടി വന്നില്ല, അവന്റെ മൊബൈൽ ഫോണിൽ തന്നെ കിടപ്പുണ്ടാവും. ഇന്ന ഇന്ന സമയങ്ങളിൽ ഇന്ന ഇന്ന ബാറുകളിൽ ഇരുന്നതിന്റെ വീഡിയോ അവന്റെ ഫോണിൽ നിന്ന് തന്നെ കിട്ടി അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ പെട്ടെന്നാണ്, ഇപ്പൊ നമുക്കറിയാം അവരുടെ വലിയൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഉള്ളവരാണ്, ഫാമിലിയാണ്. എൻ്റെ പിന്നെ അച്ഛനും അമ്മയും കൂടി ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയതാണ്. അപ്പം അതിനൊക്കെ എന്തുമാത്രം കഷ്ടപ്പാട് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നു എങ്കിൽ പോലും അവർ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ വയ്ക്കേണ്ടതായിരുന്നു, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് ഈ ഇതെല്ലാവർക്കും ഒരു പാഠമായിട്ട് നമ്മുടെ മക്കൾക്ക് വാഹനങ്ങൾ കൊടുത്തു വിടുമ്പോൾ,
0: അതിപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും, ഇപ്പോൾ ഒരു 18 വയസ്സ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പേരൻസ് ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ബൈക്ക് വാങ്ങി
1: കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട് പാർവതി, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളോടൊന്നും പറയാൻ പറ്റത്തില്ല. പേരൻസ് ഒക്കെ ഭയങ്കര വിഷമത്തിലാണ്, കാരണം അവരുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെ അവരെ തിരിച്ച് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ പേരൻസിനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർ പോയി സൂയിസൈഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുട്ടികളാണ്, അവരോട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെയും ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ കുട്ടികൾ വളരണമെങ്കിൽ ഒരിക്കലും കുട്ടികൾ ഇങ്ങനെ ചെയ്യത്തില്ല. ഇതിപ്പോൾ കണ്ണു തുറന്നപ്പോഴേ ലക്ഷറിയിലേക്കാണ് അവർ ജനിച്ചു വീഴുന്നത്, അത് അവരിങ്ങനെ ആസ്വദിക്കുന്നു പോകുന്നു. അപ്പം ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ, പേരൻസ് ഇതെല്ലാവരും ശ്രദ്ധിക്കട്ടെ.
0: നഷ്ടപ്പെട്ടപ്പോൾ മറ്റു മൂന്ന് കുടുംബത്തിനാണ് നഷ്ടങ്ങൾ ഉണ്ടായത്,
1: അതെ, അതുപോലെ തന്നെ ഇവർക്കും നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഈ മകന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ വലിയൊരു ബുദ്ധിമുട്ടാണ്, അവന് മാനസികമായി ഉണ്ടാകുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്.
0: ഇപ്പോൾ ഈ പ്രായത്തിൽ അവൻ ആ ആഘാതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മൂന്ന് ജീവൻ പൊഴിഞ്ഞതിനെ കുറിച്ചോ ചിലപ്പോൾ അവനതൊരു വലിയ കാര്യമല്ലായിരിക്കും. പക്ഷേ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രായം കൂടുന്തോറും അവനത് അതിൽ നിന്ന് എന്തായാലും ഒരു ഗിൽറ്റ് ഫീൽ എന്തായാലും ഉണ്ടാകും,
1: തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ അവരുടെ മാനസികമായി അവരുടെ പേരൻസിനുണ്ടായ ഒരു ആഘാതം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ രണ്ട് ദിവസമായിട്ട് അവർ അനുഭവിക്കുന്ന മാനസിക പീഡനം എന്താണെന്ന്. അപ്പോൾ ചിലപ്പോൾ പൈസയൊക്കെ കൊടുത്ത്, ചിലപ്പോൾ നമ്മുടെ നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഒക്കെ ഉള്ളതാണ്, പെട്ടെന്ന് ചിലപ്പോൾ ഇറങ്ങിയൊക്കെ വന്നു എന്നൊക്കെ ഇരിക്കാം. പക്ഷേ എന്നാലും എല്ലാവരും ഇതൊരു പാഠമാക്കി വെക്കുക, മക്കൾക്ക് ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാഹനങ്ങൾ കൊടുത്ത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വിടുന്നതിനൊക്കെ നമ്മളൊന്ന് തടയിടേണ്ടിയിരിക്കുന്നു. അപ്പം അത് എല്ലാ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ ഒന്ന് മനസ്സിൽ വെക്കുക അല്ലേ. അപ്പം പാർവതി, നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞാലും നമുക്ക് തീരാത്തൊരു വിഷയമാണ്. പക്ഷെ അത് നമ്മുടെ ശ്രോതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും ഇന്നലെ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്,
0: നിങ്ങൾക്കും
1: അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അത് അവർ നമുക്ക് മെസ്സേജസ് ആയിട്ട് അയക്കട്ടെ. അപ്പം നമുക്കൊരു നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി

0: ഹേ നിഷ എവിടേക്ക് എത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കിയ നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. സ്കാൽപ്പും കാണാം, എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282-529527. എങ്ങനെ?
0: 6282-529527.
1: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു

0: തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
1: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
1: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ പാർവതിയും എന്നോടൊപ്പം പ്രീത ടീച്ചറും നമുക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്നു. ഇന്ന് ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. നമ്മുടെ എൽദോ അടിമാലി ബർത്ത്ഡേക്ക് വേണ്ടി ആവശ്യപ്പെട്ട മനോഹരമായൊരു ഗാനമായിരുന്നു അതൊക്കെ. നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ച് വന്നിരിക്കുകയാണ്. അതോടൊപ്പം ടീച്ചർ ഒരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അയയ്ക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമല്ല നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ അറിയിക്കുക. ഇപ്പം നവരാത്രി മഹോത്സവം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയായിരുന്നു എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പരിപാടിയൊക്കെ കാണാനൊക്കെ പോകുന്നുണ്ടാവും, പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക, എത്രയും പെട്ടെന്ന് അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 8848558785.
2: അതെ പാർവതി, നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജമുഖത്തിലെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചുമകന് വേണ്ടിയിട്ട്, വേദുക്കുട്ടൻ. അപ്പം അത് പിന്നെ കൊച്ചുമകന് 4 മാസമാണ് തികയുന്നത് കേട്ടോ. അത് നേരത്തെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പൊ പറയാണ്, 4 മാസം തികയുന്ന വേദുക്കുട്ടന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രേഖ രാജീവൻ പിന്നെ ഒരു ഉത്തരമൊക്കെ അയച്ചിട്ടുണ്ട്. യു ഡിയർ രേഖ, ഉത്തരം വീണ്ടും തെറ്റിപ്പോയല്ലോ, ഒന്നും കൂടി ട്രൈ ചെയ്തോളൂ, നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. കാലില്ല പക്ഷേ നടക്കും, ഓടുകയും ഒക്കെ ചെയ്യും. പിന്നെ ചിറകില്ല പക്ഷേ പറക്കും. അതുപോലെ തന്നെ കണ്ണില്ല പക്ഷേ കരയും. ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ഒന്ന് മെസ്സേജസ് ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല നല്ല ആൻസേഴ്സ് ഒക്കെ പോരട്ടെ, രസകരമായിട്ടുള്ള ഉത്തരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം പാർവതി, നമുക്കിനിയും പുതിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസത്തിനെ പറ്റി നമുക്ക് ആദ്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് October 12 വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 നിലവിൽ വന്നിട്ട് 21 വർഷം പൂർത്തിയാകുന്ന ദിവസം തന്നെയാണ്. 2005 October 12 നിയമത്തിലെ ഭൂരിഭാഗം വ്യവസ്ഥകളും പ്രാബല്യത്തിൽ വന്നത്. അതിനാൽ നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നിട്ട് 21 വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ടെന്ന് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള അവകാശവും വളരെ പ്രധാനമാണ് അല്ലേ. അപ്പോൾ സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, പൊതു പണം എങ്ങനെ ചെലവഴിക്കുന്നു, ഒരു പൊതു കാര്യത്തിൽ എന്തുകൊണ്ട് തീരുമാനമുണ്ടായി അല്ലെങ്കിൽ ഉണ്ടായില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ സാധാരണ പൗരന് അവകാശം നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മന്ത്രിമാരൊക്കെ വിദേശത്തൊക്കെ ടൂർ പോകുമ്പോൾ ഇവരെവിടുന്നാണ് ഈ പൈസ എടുത്തിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ടൊരു നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും.
0: അതെ, ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ കിട്ടും.
2: അപ്പം നമ്മുടെ സർക്കാർ വകുപ്പുകളുടെയും നിയമങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പൊതുസ്ഥാപനങ്ങളുടെയും കൈവശമുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു വഴി കൂടിയാണിത്. അപ്പം തീർച്ചയായിട്ടും വിവരാവകാശ നിയമം പ്രയോജനപ്പെടുത്തണം നമ്മൾ അല്ലേ. വിവരാവകാശ നിയമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അറിവുള്ള പൗരനാണ് ശക്തമായ ജനാധിപത്യത്തിൻ്റെ അടിത്തറ. അറിയാനുള്ള അവകാശം ഉപയോഗിക്കുക, ഉത്തരവാദിത്തമുള്ള പൗരന്മാരൊക്കെ ആയിട്ട് മാറണം അല്ല.
0: സാധാരണ ഇങ്ങനെ ഒരു നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കയ്യിലെത്തുന്നതായിരിക്കും. അതോടൊപ്പം

0: ആർക്ക് വേണമെങ്കിലും ഇന്ത്യൻ പൗരരായ ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അപേക്ഷിച്ചാൽ കിട്ടും. അപേക്ഷിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എത്തുന്നതായിരിക്കും.
1: അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തത്. എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടും ഒരു നല്ലൊരു ഗാനം ആസ്വദിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാ സഖി. LIC ഭീമാ സഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
6: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
5: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
6: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
5: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
6: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
5: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
6: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
5: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
6: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
5: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
6: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
5: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
6: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
5: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
6: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. നമുക്കിന്ന് ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. നമ്മുടെ രാജമോഹത്തിലയുടെ കൊച്ചുമോന് വേണ്ടി, കൊച്ചുമോൻ വേദക്കുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മനോഹരമായ ഒരു ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കേട്ടു, ആസ്വദിച്ചു, വിശ്വസിച്ചു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നു. അതോടൊപ്പം നമ്മൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഒരു കുസൃതി ചോദ്യമായിട്ടൊക്കെയാണ് ഇന്ന് പ്രീത ടീച്ചർ വന്നിരുന്നത്. അപ്പോൾ ആ കുസൃതി ചോദ്യത്തിനുള്ള ആൻസറൊക്കെ എല്ലാവർക്കും കിട്ടി. എല്ലാവരും അതിങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്, നമുക്ക് വേണ്ടി ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ഇപ്പോൾ സമയം 11:24 അപ്പം നമുക്കിങ്ങനെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും ആ കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ അയക്കുക. ടീച്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉത്തരം. ഞാനിപ്പോൾ പറയും, ഇപ്പം പറയും എന്നുള്ള സിനിമയിൽ ഞാനിപ്പോൾ പൊട്ടിക്കും, ഇപ്പോൾ പൊട്ടി

0: ആയിരിക്കും എന്ന് പറയും പോലെ ഇപ്പൊ ഞാൻ പറയും പറയും എന്നുള്ള രീതിയിലൊക്കെ ടീച്ചർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാരും മെസ്സേജസ് ഒക്കെ അയക്കുക.
1: പാർവതി, നമുക്ക് ഒരുപാട് മെസ്സേജസ് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ കവിത കടപ്പാക്കട വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, പാർവതി ശ്രീകുട്ടി സുഖമാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖം, അടിപൊളി അല്ലേ? അതെ അതെ, ഉത്തരവൊക്കെ അയച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട്. കവിത കടപ്പാക്കട സുഖമാണല്ലോ, ഗുഡ് മോർണിംഗ്, അവിടെ എന്താണ് പരിപാടി അല്ലേ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അതുപോലെ തന്നെ നമ്മുടെ മൻസൂർ കൊട്ടുകാട് ഭയങ്കര ബിസിയായിട്ട് ഓടി നടക്കുകയാണ്, അവിടെ പുതിയ കടയൊക്കെ എടുത്തു, അതിന്റെ പണിയൊക്കെ നടക്കുന്നു. അത് കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് പാവത്തിന് ഇരുന്ന് നമ്മുടെ പരിപാടി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഓടിച്ചാടി നടന്നോളൂ അവിടെ. പിന്നെ നമ്മുടെ റേഡിയോ ഒന്ന് ഓണാക്കി വെച്ചിട്ടല്ലേ, ആ മൊബൈലില് നമ്മുടെ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്ത് വെച്ചിട്ട് അവിടെ ചാടി നടന്നോളൂ, കുഴപ്പമില്ല, അതൊക്കെ കേൾക്കാം അല്ലേ. അപ്പൊ നമ്മൾ എല്ലാവിധ ആശംസകളും, പുതിയ കടയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരട്ടെ, പുതിയ നല്ലൊരു ബിസിനസ്സിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കട്ടെ. ഇപ്പൊ ഓൾറെഡി ഉള്ള ബിസിനസ് എക്സ്പാൻഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത് കേട്ടിൽ നിന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ആവട്ടെ. അതുപോലെ തന്നെ മൻസൂർ കൊട്ടുകാടിന് കുറച്ച് എനിക്ക് തോന്നുന്നു അവിടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്, നമ്മളോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം നമ്മുടെ റേഡിയോ ഒക്കെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഒരു ഹായ് ഒക്കെ എല്ലാവർക്കും പറയുകയാണ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ പാവം നമ്മുടെ മൻസൂറിനെ എല്ലാവരും ഒന്ന് സഹായിച്ചൊക്കെ കൊടുക്കും, പാവം ഓടിച്ചാടി നടക്കുന്നത് കണ്ടില്ലേ
0: അല്ലെ.
1: അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രമാവതി പ്രാക്കുളം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുസൃതി ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ തെറ്റിപ്പോയി, വീണ്ടും ഒന്നും കൂടി ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമ്മ വന്നിട്ടുണ്ട്. ചിത്രാമ്മ, ഡിയർ ചിത്രാമ്മ, എന്ത് പറയുന്നു, സുഖമാണല്ലോ, ഞമ്മക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് ആര് വിഷമിക്കണ്ടെന്ന് വിചാരിച്ച്. പ്രീത ടീച്ചർ, പാറുക്കുട്ടി, ബീന മാം ഒക്കെ, നമ്മുടെ ശ്രീലക്ഷ്മിയുടെ കാര്യം ചോദിച്ചിട്ടില്ല, പക്ഷെ ശ്രീലക്ഷ്മി ഇവിടെ ഉണ്ട്. ശ്രീലക്ഷ്മി ഇതാ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു, എന്നെ എന്താണ് തിരക്കാത്തത്, ചിത്രാമ്മ എന്നെ എന്താ തിരക്കാത്തത് എന്ന് പറഞ്ഞ് ഇതാ ഇവിടെ പിണങ്ങി ഇരിപ്പുണ്ട്. അപ്പൊ ഇനി ചിത്രാമ്മ എന്താന്ന് വെച്ചാൽ അയക്കോ, ശ്രീലക്ഷ്മിയായിട്ട് കൂട്ടുകൂടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ, ഞാൻ ഒന്നും പറയുന്നില്ല അല്ലെ. അപ്പൊ ശ്രീലക്ഷ്മിയുടെ കാര്യം എന്ന് ചോദിക്കാത്തതിൽ പിണങ്ങി ഇരിപ്പുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താണ്, പ്രമോദ് കുമാർ, നമുക്ക് ബീനാവി പിള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ എന്താ ലൈവ് കയറാൻ താമസിച്ചു പോയിന്ന് അടി അല്ലേ, വടി വടി എടുത്ത് ഞങ്ങൾ അടി തരും, ലൈവിലൊക്കെ നേരത്തെ കയറണം എന്നൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എവിടെ പോയിരുന്നു ബീന ചേച്ചി? ബീന ചേച്ചി എനിക്കൊന്ന് വീട്ടിലൊക്കെ ഭയങ്കര ജോലികളിലൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു എന്ന് തോന്നുന്നു. എന്നിട്ട് ബിസി ഒക്കെ ആണെങ്കിൽ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് മിടുമിടിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം അല്ലേ. കുറച്ച് ലേറ്റ് ആയെങ്കിലും നമുക്ക് പിന്നെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ചല്ലോ അല്ലേ. അപ്പൊ അതുപോലെ തന്നെ രേഖ രാജീവൻ എന്തൊക്കെ ഉത്തരങ്ങളാണെന്നറിയോ, വെടി പുക എന്നൊക്കെ ഒരുപാട് ഉത്തരങ്ങളൊക്കെ അയച്ചു, പക്ഷെ അവസാനം ലാൻഡ് ചെയ്തു, കറക്റ്റ് ഉത്തരത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ശരിയായിട്ട് എടുത്തില്ലെങ്കിൽ ഇനി ഉത്തരം ഇല്ല എന്ന് പറഞ്ഞതോ പിണങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് രേഖ ഹരിപ്പാ, രേഖ രാജീവൻ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് എന്നൊക്കെ പറയുന്നത് അവിടെ കിടന്ന് ചിരിക്കുന്നു. അപ്പോ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് രമേശ് നവരാത്രി ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്, താങ്ക് യു. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവരും മെസ്സേജ് അയച്ച് നമ്മളെ അടുത്ത് ഇങ്ങനെ കൂട്ടുകൂടി രാവിലെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലെ. പറഞ്ഞു ഇനി നമുക്ക് ഒരു കാര്യം കൂടി, നമ്മുടെ സമയമൊക്കെ ഏകദേശം തീർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.
0: അതെ
1: അതെ അതെ, നമുക്കിനി ഒരു ഇന്നത്തെ ഈ ഒരു ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അപ്പം ഇന്നത്തെ ഒരു ഒക്ടോബർ 12 എന്ന് പറയുന്നത് വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആണ്, ലോക ആർത്രൈറ്റിസ് ദിനമാണ്. അപ്പം ഈ ഒരു ദിനം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സന്ധികളെ ബാധിക്കുന്ന രോഗാവസ്ഥയുടെ ഒരു കൂട്ടാണ് അല്ലെ. സന്ധികളിലൊക്കെ വേദന, വീക്കം, കാഠിന്യം, അതുപോലെ തന്നെ നമുക്ക് ചലനത്തിനുള്ളൊരു ബുദ്ധിമുട്ട് എന്നിവ ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പം നമ്മൾ വിചാരിക്കും ഈ ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്നത് പ്രായമായവർക്ക് മാത്രം വരുന്നൊരു രോഗമാണ് എന്ന്, പക്ഷെ അങ്ങനെയല്ല. പ്രായമായവരിൽ മാത്രമല്ല, ചെറുപ്പക്കാരിലും കുട്ടികളിലും ഒക്കെ ആർത്രൈറ്റിസ് ഉണ്ടാകാറുണ്ട്. അപ്പം ലോക ആർത്രൈറ്റിസ് ദിനം എല്ലാ വർഷവും ഒക്ടോബർ 12 ആചരിക്കുന്നത്. അപ്പം ഈ സന്ധികളുടെ ആരോഗ്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക, അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ സഹായിക്കുക, ചികിത്സയുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നൊക്കെയാണ് ഈ ഒരു ദിനത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് പ്രായമാവുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്, പക്ഷേ ചെറുപ്പക്കാരിലും ഒക്കെ ഇപ്പോൾ ഈ രോഗം കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഒരു നിസ്സാരമായിട്ടുള്ള രോഗമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് കുനിഞ്ഞ് എന്തെങ്കിലും ഒന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊന്ന് മൂവ് ചെയ്യാനോ ഒക്കെ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യണം നമ്മൾ അല്ലേ. പലപ്പോഴും ഇതൊക്കെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെയല്ല. നമുക്ക് പിന്നെ പ്രത്യേകിച്ചും പ്രായം കൂടി

0: അവർക്ക് ഈ ഒരു രോഗമുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ സഹായിക്കണം. കാരണം വേദനയില്ലാതെ സ്വതന്ത്രമായി നടക്കുക എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്, അതായത് നമ്മൾ സ്വതന്ത്രമായിട്ട് നടക്കുമ്പോൾ നമ്മളത് ഓർക്കത്തില്ല, അല്ലേ പാർവതി?
1: നമുക്ക്
0: വേദന വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ എന്താണ് ചികിത്സകളിലേക്ക് പോകണം എന്നൊക്കെ ആലോചിക്കുന്നതും. അപ്പം ഈ വേദന സഹിച്ച് നിൽക്കുന്നതിലല്ല ഒരു ധൈര്യം എന്ന് പറയുന്നത്, ആവശ്യമുള്ളപ്പോൾ ഒരു സഹായം തേടുക, ശരിയായ ചികിത്സ സ്വീകരിക്കുന്നതൊക്കെയാണ് യഥാർത്ഥ കരുതൽ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കരുതൽ നമ്മൾ കൊടുക്കേണ്ടുള്ള അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇന്നത്തെ ഒരു ദിവസത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം അതും കൂടി ഇന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കണം, അല്ലേ?
1: അപ്പം
0: നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ 11:30 കടന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ആ ഒരു അപകടത്തെ കുറിച്ച് പറഞ്ഞൊരു വാർത്തയാണ്, അല്ലേ പാർവതി? അപ്പം നമ്മുടെ പേരൻസ് ഒക്കെ ഒന്ന് കരുതലോടെ ഇരിക്കുക. നമ്മുടെ മക്കൾ എവിടെ പോകുന്നു, അല്ലേ? നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ, അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും ആകാതെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കുട്ടികളെ അറിയിക്കണം. അപ്പം എനിക്ക് ഇപ്പോൾ അതിന് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും പേരൻസ് അത് കുട്ടികളെ അറിയിക്കുക തന്നെ വേണം. അല്ലാതെ എവിടുന്നെങ്കിലും കടം വാങ്ങിച്ച് അവരുടെ സന്തോഷം കണ്ടെത്തുക അല്ല വേണ്ടുള്ളത്. എങ്കിൽ മാത്രമേ ആ കുട്ടി അങ്ങനെയുള്ളൊരു നല്ലൊരു പൗരനായിട്ട് വളർന്നു വരൂ, അല്ലേ? അപ്പം അതൊക്കെ പേരൻസ് ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു വലിയൊരു പാഠമായിട്ടിരിക്കട്ടെ, അല്ലേ? ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു എനിക്ക് തോന്നുന്നു കുറച്ച് വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു കാര്യമാണ്. 3 ഒരു നിമിഷം കൊണ്ട്, അല്ലേ, അവരുടെ ജീവൻ ഇല്ലാതായി എന്നുള്ളത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരുടെ വീടുകളിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കും. അപ്പം അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക.
1: അതോടൊപ്പം കുട്ടികളെ പണത്തിന്റെയും അതോടൊപ്പം കഷ്ടപ്പാടിന്റെയും ഒരു മൂല്യം അറിഞ്ഞല്ല വളർത്താനായിട്ട് ശ്രമിക്കുക.
0: അപ്പൊ അങ്ങനെ ഇന്ന്
1: നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ടീച്ചർ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം,
0: അപ്പൊ നമ്മള് വൈൻഡപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് പേര് നമുക്ക് ആൻസർ അയച്ചു. അപ്പൊ എല്ലാവരുടെയും പേര് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല, എങ്കിൽ പോലും ആൻസർ അയച്ചവർക്കൊക്കെ അറിയാം. അപ്പോ നമ്മുടെ ഉത്തരം മേഘമാണ്, അല്ലേ? മേഘത്തിന് കൈയും കാലും ഒന്നും ഇല്ലെങ്കിലും ഓടുകയും നടക്കുകയൊക്കെ ചെയ്യും, അല്ലേ? നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം ആളിങ്ങനെ ഓടുകയും ചാടിയൊക്കെ ചെയ്യുന്നത്, പറക്കുന്നതും ഒക്കെ നമുക്ക് കാണാം, ചിറകില്ല. അതുപോലെ തന്നെ മഴയായി കണ്ണുനീര് ഇങ്ങനെ താഴേക്ക് വരുന്നത് നമുക്ക് കാണാം, അല്ലേ? കണ്ണൊന്നും ഇല്ലെങ്കിലും. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഉത്തരയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, അല്ലേ?
1: അതോടൊപ്പം നമുക്ക് ഒരുപാട് പേര് പാട്ടൊക്കെ ചോദിച്ചു അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടുകളൊന്നും കേട്ടില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട, തുടർന്നും ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ ഇനി പുറക്കെ പുറക്കെ കേൾക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ രേഖാരാജീവൻ പറഞ്ഞ കബി കബി എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പൊ ആ പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കും.
0: കബി കബി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, അല്ലേ? ആ ഒരു ഗാനം
1: എനിക്ക് അമിതാഭ് ബച്ചന്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ചുള്ള
0: പാട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പൊ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മളുടെ ലൈവ് പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത്, ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച്, ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ബിഗ് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ടാറ്റ പറഞ്ഞു പോവുകയാണ്. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രീത, എന്നോടൊപ്പം
1: പാർവതിയായിരുന്നു.
0: അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ശ്രീലക്ഷ്മി ആയിരുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.

0: 4684.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ല് പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടു നിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലുമുണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895 3919 27.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: 15% off.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
0: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ഗാനതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: അക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മൂന്ന് പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടി തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോഴും നിങ്ങൾ വേറെ ഒരുപാട് അരിയേസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ചൊരു പദ്ധതി എന്നുള്ള നിലയിലും പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചിട്ടേ ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. അങ്ങനെ ഗവൺമെന്റിന് കഴിയുള്ളൂ. അതുകൊണ്ട് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണെന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഔദാര്യമല്ല, സ്ത്രീകൾക്കുള്ള സർക്കാരിന് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നിലവിൽ റേഷൻ കടകളോടനുബന്ധിച്ചുള്ള കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പ്രളയ ദുരന്തത്തിന് ഇരയായവർക്ക് റേഷൻ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിൽ പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ ഭരണവകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ തുക 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് രണ്ട് പ്രമേയം സഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിന് ഇന്ന് തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസിക ആരോഗ്യ പിന്തുണയും ഇതിന്റെ ഭാഗമായി ഉറപ്പാക്കും. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മൂന്ന് പേർ കൂടി പിടിയിൽ. സംഭവസ്ഥലത്ത് മദ്യലഹരിയിലായിരുന്ന പ്രതി സുഹേൽ സജീവിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന ഇവർ അപകടത്തിന് പിന്നാലെ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തും. റിമാൻഡിലുള്ള സുഹേലിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. യാത്രക്കിടെ ഇവർ മദ്യപിച്ച മൂന്ന് ബാറുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും

0: @AARNews_Thiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. പരമോന്നത കോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും പരാതികൾ കേൾക്കാനും അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും വ്യക്തമാക്കി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടിക്കാഴ്ചയ്ക്കുള്ള അഭ്യർത്ഥന കത്ത് ലഭിച്ചിരുന്നതായും എന്നാൽ അവരെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് മറുപടി നൽകിയതായും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. കോഴിക്കോട് നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഈ മാസം 25 മുതൽ 31 വരെ നടക്കുന്ന മേളയിൽ 10,000-ത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കും. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 15 വർഷത്തിനു ശേഷമാണ് കോഴിക്കോട് ജില്ലാ കായികമേളക്ക് ആതിഥ്യം വഹിക്കുന്നത്. കായിക പ്രതിഭകൾ 41 ഇനങ്ങൾ അണ്ടർ 14, 17, 19 വിഭാഗങ്ങളായി മാറ്റുരക്കും. കുടിവെള്ള വിതരണത്തിനായി മൺകൂജകളും തണ്ണീർ കൂജകളും സജ്ജീകരിക്കും. ഇതിനാവശ്യമായ മുൻകരുതലുകൾ പൂർത്തിയായതായി വെൽഫെയർ കമ്മിറ്റി യോഗം വിലയിരുത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിന്തറ്റിക് ഗ്രൌണ്ടാണ് മേളയുടെ പ്രധാന വേദി.
1: രാജ്യമെമ്പാടും നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ത്യാഗം, ദൃഢനിശ്ചയം എന്നിവയുടെ പ്രതീകമായ ബ്രഹ്മചാരിണി ദേവി സങ്കല്പമാണ് നവരാത്രിയുടെ രണ്ടാം ദിവസമായ ഇന്ന് ആരാധിക്കുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥ കുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കിയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജക്കിരുത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ ഇന്ന് ആരംഭിക്കും. കളക്ടറേറ്റ് മൈതാനിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മൈസൂർ ദസറയ്ക്ക് ശേഷം രണ്ടാം ദസറ എന്നാണ് കണ്ണൂർ ദസറ അറിയപ്പെടുന്നത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ സന്ദേശം. കണ്ണൂരിലെത്തുന്നവർക്ക് നഗരം ചുറ്റി സഞ്ചരിക്കുവാൻ ഡബിൾ ഡക്കർ ബസ് KSRTCയുടെ സഹകരണത്തോടെ ഒരുക്കുന്നുണ്ട്. അവസാന ദിവസമായ 21 ജവഹർ സ്റ്റേഡിയത്തിൽ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്ന മെഗാ ഡ്രോൺ ഷോയും അരങ്ങേറും. സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഓരോ ദിവസത്തെയും പരിപാടികളിൽ പങ്കെടുക്കും.
1: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യമന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി ഇപ്പോൾ

0: transfusion medicine.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗ.

0: ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 66th നാഷണൽ ഡിഫൻസ് കോളേജ് കോഴ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെ നേരിടാൻ കൂട്ടായ പ്രതികരണം ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും വി ജോയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അത് സ്ത്രീകൾക്ക് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു ഔദാര്യമല്ല, കേരളത്തിലെ സ്ത്രീകളോടുള്ള ഈ സർക്കാരിന്റെ ആദരവാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഇനിയും നിരവധി പദ്ധതികൾ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ സർക്കാർ പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അത് നടപ്പിലാക്കുകയും ചെയ്തു.
0: രാജ്യത്തെ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങളിലെ കൽക്കരി ശേഖരം 18 ദശലക്ഷം ടണ്ണിന് മുകളിൽ എത്തിയതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ മാസം 29 മുതലുള്ള കണക്കാണിത്. തടസ്സമില്ലാത്ത വൈദ്യുതി ഉൽപാദനം ഉറപ്പാക്കുന്നതിനായി ക്ഷാമം നേരിടുന്ന വൈദ്യുതി നിലയങ്ങളിലേക്ക് കൽക്കരി പുനർവിതരണം ചെയ്യുന്നുണ്ടെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അന്തസ്, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്നിവയുൾപ്പെടെ ഓരോ പൌരനും ഭരണഘടന വിപുലമായ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33rd സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Courts must intervene when constitutional rights are violated. Human rights commissions must investigate complaints, identify systemic failures, and ensure that concerns which may otherwise remain invisible receive institutional attention. Civic society can bring ground realities into the forefront, while international institutions can contribute scientific knowledge, experience, and cooperation.
0: സുപ്രീംകോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും അവരുടെ പരാതികൾ കേൾക്കാനും നിയമപ്രകാരം അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്ന പരിപാടിയിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് കീഴിൽ 80% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മംഗ്രോൾ പ്രതിരോധ മേഖലയിൽ കപ്പൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പായാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനമായ ഇന്നലെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നുവരുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. ജമ്മു കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക്. നവരാത്രിയുടെ ആദ്യ ദിനം 47,346 തീർത്ഥാടകർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. യുവാക്കൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
4: മേരാ യുവഭാരത് സംഘടാൻ മൈ ഭാരത് ഭാരത് യുവശക്തി ഉദ്ഘോഷ് ഹൈ ദേശ് കെ ഹർ യുവാ കോ ഏക് മഞ്ച് ഏക് പ്ലേറ്റ്ഫോം പർ ലാനേ കാ ബഹുത് ബഡാ മാധ്യം ബനേഗാ.
0: സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അപലപിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായും റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം റഷ്യയിൽ നിന്ന് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് US സെനറ്റർമാരുടെ സംഘം. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇത്തരം വ്യാപാരം നിരോധിച്ചുകൊണ്ടുള്ള 2022 നിയമത്തിന് വിരുദ്ധമാണ് തീരുമാനമെന്ന് സെനറ്റർമാർ ആരോപിച്ചു. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
6: ഗർഭകാല കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ

0: പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
1: 6282529527.
2: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really? We can grow together.
5: By the way, നമ്മളെന്താ പറഞ്ഞുണ്ട്?
6: Buy 2 get 1 free ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. Don't miss out.
7: ജോളി സിൽക്സ്, the destination of silks. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
10: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീത. അറിയാം അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമാ വിശേഷങ്ങളായാലോ. 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് ശ്രീ അനന്തനാഗ് അർഹനായി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം. സെപ്റ്റംബർ 22, 2026 ഗുജറാത്തിലെ ഏകതാ നഗറിൽ ലോക പ്രശസ്തമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സമീപത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിച്ചു. ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിന്റെ പ്രത്യേകത തന്നെ ഡൽഹിക്ക് പുറത്താണ് ഈ ചടങ്ങ് നടന്നതെന്ന് തന്നെയാണ്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ 300+ സിനിമകളുടെ ഭാഗമായ അനന്തനാഗ് കന്നഡ സിനിമയിൽ മാത്രമല്ല ഹിന്ദി, തെലുങ്ക്, മലയാളം, തമിഴ്, മറാത്തി തുടങ്ങിയ ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കലാകാരനാണ്. മാൽഗുഡി ഡേയ്സ് പോലെയുള്ള ജനപ്രിയ സൃഷ്ടികളിലൂടെയും അദ്ദേഹം പ്രേക്ഷകർക്ക് ഏറെ പരിചിതനാണ്. കന്നഡ മണ്ണിലേക്ക് ആദ്യം ഫാൽക്കെ അവാർഡ് കൊണ്ടുവന്നത് ചലച്ചിത്ര ഇതിഹാസം ഡോക്ടർ രാജ്കുമാർ 1995 പിന്നാലെ ശ്രീ അനന്ത്നാഗും. 1970 തുടക്കത്തിൽ കന്നഡ സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം നായക വേഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സാധാരണ മനുഷ്യരെയും സങ്കീർണമായ കഥാപാത്രങ്ങളെയും വളരെ സ്വാഭാവികമായ അഭിനയശൈലിയിൽ അവതരിപ്പിച്ചു. സിനിമയ്ക്ക് പുറമെ അനന്ത്നാഗ് രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. 1988 1994 കർണാടക നിയമസഭാ കൗൺസിൽ അംഗമായും 1994-99 നിയമസഭാംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലയളവിൽ ബംഗളൂരു നഗര വികസനത്തിന്റെ ചുമതലയുള്ള സഹമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുപ്രവർത്തനത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ച വ്യക്തിയാണ് ശ്രീ അനന്ത്നാഗ്. സിനിമയിലെ 5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഭാവനകൾക്ക് അദ്ദേഹത്തിന് 5 ഫിലിംഫെയർ പുരസ്കാരങ്ങൾ, 5 തവണ കർണാടക സർക്കാരിന്റെ മികച്ച നടന്റെ പുരസ്കാരം, 2025 പത്മഭൂഷൺ, ഇപ്പോൾ ദാദാസാഹി ഫാൽക്കെ അവാർഡും. നാടകവേദിയിൽ നിന്നും സിനിമയിലേക്ക്, കന്നഡയിൽ നിന്നും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക്, കലാരംഗത്തു നിന്നും പൊതുപ്രവർത്തനത്തിലേക്ക് ഒക്കെ നീണ്ട ഒരു ബഹുമുഖ യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ശ്രീ അനന്ത്നാഗ് അഭിനയിച്ച ഏക മലയാള ചിത്രം 1987 പുറത്തിറങ്ങിയ സ്വാതി തിരുനാളാണ്. ശ്രീ ലെനിൻ രാജേന്ദ്രന്റെ ഈ ചിത്രത്തിൽ ടൈറ്റിൽ റോളായ സംഗീത വിദ്വാനായ സ്വാതി തിരുനാളിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ശ്രീ അനന്ത്നാഗിന്റെ പേര് ദാദാസാഹി ഫാൽക്കെ അവാർഡ് ജേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ ദാദാസാഹി ഫാൽക്കെ അവാർഡ്? ആരാണ് ഈ പുരസ്കാരത്തിന് പേര് നൽകിയ ദാദാസാഹി ഫാൽക്കെ? ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം എന്താണ്? 1969 ആരംഭിച്ച ഈ പുരസ്കാരം എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായി മാറിയത്? അനന്ത്നാഗിൽ നിന്നും നമുക്ക് ഇനി ആ വലിയ ചരിത്രത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ദാദാസാഹി ഫാൽക്കെ അവാർഡിന്റെ ചരിത്രത്തിലേക്ക്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേരാണ് ദുന്ദിരാജ് ഗോവിന്ദ് ഫാൽക്കെ, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ദാദാസാഹി ഫാൽക്കെ. 1870 ജനിച്ച ഫാൽക്കെ ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല, നിർമ്മാതാവും തിരക്കഥാകൃത്തും കലാകാരനും സിനിമയോട് അതിയായ അഭിനിവേശമുള്ള ഒരു വ്യക്തിയുമായിരുന്നു. 1913 അദ്ദേഹം സംവിധാനം ചെയ്ത രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ദൈർഘ്യ ഫീച്ചർ ഫിലിം ആയി കണക്കാക്കപ്പെടുന്നത്. ഇത് ശബ്ദമില്ലാത്ത സിനിമയുമായിരുന്നു. സിനിമ എന്ന സാങ്കേതിക വിദ്യ തന്നെ ഇന്ത്യയിൽ പുതിയൊരനുഭവമായിരുന്നു. അത്തരം കാലത്ത് ഇന്ത്യയുടെ സ്വന്തം കഥ ഇന്ത്യൻ മണ്ണിൽ സിനിമയായി അവതരിപ്പിക്കണമെന്ന സ്വപ്നവുമായി മുന്നോട്ട് വന്ന വ്യക്തിയായിരുന്നു ദാദാസാഹി ഫാൽക്കെ. രാജാ ഹരിശ്ചന്ദ്രയുടെ വിജയത്തിന് പിന്നാലെ അദ്ദേഹം സിനിമാ നിർമ്മാണത്തിൽ സജീവമായി തുടരുകയും ഇന്ത്യൻ സിനിമയുടെ ആദ്യകാല വളർച്ചയ്ക്ക് വലിയ അടിത്തറ പാകുകയും ചെയ്തു. സർക്കാർ രേഖകൾ പ്രകാരം തന്റെ സിനിമാ ജീവിതത്തിൽ ഫാൽക്കെ ഏകദേശം 94 ഫീച്ചർ സിനിമകളും 27 ഹ്രസ്വചിത്രങ്ങളും സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന വിശേഷണത്തോടെ ഓർക്കപ്പെടുന്നത്. ദാദാസാഹി ഫാൽക്കെയുടെ സംഭാവനയെ ഓർക്കുന്നതിനും ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് ജീവിതം സമർപ്പിച്ച കലാകാരന്മാരെ ആദരിക്കുന്നതിനുമായി 1969 ഇന്ത്യ ഗവൺമെന്റ് ദാദാസാഹി ഫാൽക്കെ അവാർഡ് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ 100-ാം ജന്മവാർഷികം മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇത് ഒരു സാധാരണ സിനിമ അവാർഡ് അല്ല. ഒരു സിനിമയിലെ മികച്ച അഭിനയത്തിനോ മികച്ച സംവിധാനത്തിനോ നൽകുന്ന പുരസ്കാരവുമല്ല. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികസനത്തിനും നൽകിയ

ഉഗ്രവും ശ്രദ്ധേയവുമായ സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത സിനിമാ ബഹുമതിയാണ്. 1969 തന്നെ ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ സിനിമയിലെ ആദ്യകാല മഹാനടിമാരിൽ ഒരാളായ ദേവിക റാണിക്കായിരുന്നു. പിന്നീട് ഇന്ത്യൻ സിനിമയുടെ വിവിധ ഭാഷകളെയും മേഖലകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട്

0: അടയാളപ്പെടുത്തിയ നിരവധി പ്രതിഭകൾ ഈ ബഹുമതിയുടെ പട്ടികയിൽ ഇടം നേടി. അതുകൊണ്ട് തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അത് ഒരു പുരസ്കാര ജേതാക്കളുടെ പട്ടിക മാത്രമായി തോന്നില്ല, അത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ചരിത്ര രേഖയായി മാറുന്നു. ഇന്ത്യൻ സിനിമയുടെ ഈ വലിയ ചരിത്ര നേട്ടത്തിൽ മലയാളത്തിനും അതിൻ്റേതായ ഒരു പ്രധാന അധ്യായമുണ്ട്. 2004 ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. മലയാള സിനിമയെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പരിചയപ്പെടുത്തിയ സംവിധായകനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളത്തിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ അതോടൊപ്പം മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ലോകത്തിനു മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അങ്ങനെ മലയാള സിനിമയുടെ സൃഷ്ടിപരമായ ശക്തിക്കും ഈ പരമോന്നത സിനിമാ ബഹുമതിയുടെ ചരിത്രത്തിൽ ഒരു സ്ഥാനം ലഭിച്ചു. പിന്നീട് മലയാള സിനിമയുടെ മറ്റൊരു അഭിമാന നിമിഷമായിരുന്നു 2005 സെപ്റ്റംബർ 23 71-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിൻ്റെ അഭിമാനം ശ്രീ മോഹൻലാലിന് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു സമ്മാനിച്ചപ്പോൾ അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല സംവിധായകനായും നിർമ്മാതാവായും ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ചായിരുന്നു ഈ അംഗീകാരം. ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിൽ തുടങ്ങി വെച്ച ഈ പുരസ്കാര യാത്ര തലമുറകളിലൂടെ സഞ്ചരിച്ച് ശ്രീ അനന്തനാഗിൽ എത്തി നിൽക്കുന്നു. അനന്തനാഗിൻ്റെ സംഭാവനകൾ സിനിമയുടെ എണ്ണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഓരോ കഥാപാത്രത്തെയും അതിൻ്റെ ആഴത്തോടെ സമീപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഒരു വ്യക്തിക്കുള്ള അംഗീകാരം മാത്രമല്ല, 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഒരു കലാജീവിതത്തോടുള്ള ആദരവ് കൂടിയാണ്. അത്തരമൊരു കലാജീവിതത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് അനന്തനാഗിനെക്കുറിച്ചും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമുള്ള ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ കണക്റ്റഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സാന്ത്വനം 90.4.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ

0: സൗകര്യം എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
3: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി.
2: LIC ബീമാസഖിയോ, അതെന്താണ്?
3: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
2: ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
3: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
2: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയോ?
3: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
2: ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
3: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
2: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
0: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
4: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
4: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
4: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
4: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
4: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
4: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
4: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
9: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 സമാഗമത്തിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് നിരവധി പ്രതിഭകളെയാണ് എത്തിച്ചത്. സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ രംഗത്തെ നിരവധി പ്രതിഭകളാണ് സമാഗമത്തിലൂടെ റേഡിയോ സാന്ത്വനം 90.4 സ്റ്റുഡിയോയിലേക്ക് എത്തുകയും അവരുടെ വ്യത്യസ്തങ്ങളായ നിരവധി കാഴ്ചപ്പാടും അനുഭവങ്ങളും ഒക്കെ തന്നെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്തു. ഞാൻ രജനി ഗിരീഷ്. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 സ്റ്റുഡിയോയിൽ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ഷിബു റാവു.

0: റാവുത്തറാണ്. സാമൂഹിക പ്രവർത്തകൻ, ജീവകാരുണ്യ രംഗത്തും മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട പൊതുസേവന രംഗത്ത് ഏകദേശം 17 വർഷത്തിലധികമായി സജീവമായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് ശ്രീ ഷിബു റാവുത്തർ. നമസ്കാരം സർ.
1: നമസ്കാരം
0: സർ. റേഡിയോ സാന്ത്വനത്തിലേക്ക് വന്നതിന് ആദ്യമായി ഒരു നന്ദി എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പം ഒരു പൊതുപ്രവർത്തകനായ ശ്രീ ഷിബു റാവുത്തർ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്? അതിൻ്റെ ഒരു പ്രചോദനം എന്താണ്, അതിനൊരു പ്രചോദനമായത് എന്നത്?
1: ശരിക്കും ജീവിതത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 17 വർഷമായി ഈ മേഖലയിൽ, ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലേക്ക് സജീവമായി നിലനിൽക്കുന്നതിന് ഇതിനെല്ലാം കാരണമായത് 2009 വൈസ്മെൻസ് ഇൻ്റർനാഷണൽ എന്ന ഒരു ഇൻ്റർനാഷണൽ സംഘടനയിലൂടെയാണ് ഞാൻ ഈ ഒരു ജീവകാരുണ്യ മേഖലയിലേക്ക് കടന്നു വന്നത്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട എനിക്ക് ഇതുപോലുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനകളിൽ മെമ്പറായത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രസന്നകുമാർ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനിലൂടെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. 2009 വൈസ്മെൻസ് ഇൻ്റർനാഷണൽ കൊല്ലം സിവിൽ സ്റ്റേഷൻ എന്ന ഒരു ക്ലബിലൂടെ വന്നെങ്കിലും ആ ക്ലബിൽ വന്ന് ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ മനസ്സിലാക്കി ആ ഇൻ്റർനാഷണൽ സംഘടന ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുക, അർഹരായവർക്ക് അർഹമായ സഹായങ്ങൾ എങ്ങനെ ഈ സമസ്ത മേഖലകളിലും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും അന്നുവരെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും, വലിയ പൊതുസമൂഹത്തിലുള്ളതുപോലെ വലിയ ലെവലിൽ ജീവിക്കണം, വലിയ ആഡംബരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാനെങ്കിലും ഈ ഇങ്ങനൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പം നമ്മുടെ ജീവിതത്തോടൊപ്പം അവകാശങ്ങൾക്കൊപ്പം നമ്മളെ കടമകൾ കൂടി നിറവേറ്റുക എന്ന ഒരു ആപ്തവാക്യം എൻ്റെ മനസ്സിലേക്ക് എത്തുകയും അത് ഇന്നും ഈ നിമിഷവും ഞാനത് എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം.
0: അതാണൊരു പ്രചോദനമായത്.
1: തീർച്ചയായും
0: ആ ഒരു പ്രവർത്തനമാണ് ഈ 2009 വൈസ്മെൻസ് ഇന്റർനാഷണലിലൂടെ വന്ന്. അപ്പം സ്വദേശം എവിടെയാണ്
1: ഇപ്പം? ശരിക്കും സ്വദേശം കൊല്ലം പള്ളിമുക്കിലാണ്. ഇപ്പൊ താമസിക്കുന്നത് കൊട്ടിയത്താണ്.
0: കുടുംബമൊക്കെ അവിടെയാണ്?
1: അതെ, കുടുംബം എല്ലാം അവിടെയാണ്.
0: അതിലേക്കൊക്കെ നമ്മൾ വിശദമായി വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറേയധികം കാര്യങ്ങള്, കാരണം ഇന്ന് വരെ സമാഗമത്തില് മനുഷ്യ അവകാശത്തിന് വേണ്ടി എത്തുന്ന ഒരു സാംസ്കാരിക സാമൂഹിക നേതാവ് ആദ്യമായിട്ട് ാണ് നമുക്ക് ഈ റേഡിയോ സാന്ത്വനത്തിൽ ഈ സമാഗമത്തിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട്. പ്രത്യേകിച്ച് ആദ്യം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് പ്രധാനം
1: അല്ലെ?
0: ആസ് എ ഹ്യൂമൻ ബീയിങ്, നമ്മൾ എല്ലാവരിലും ആദ്യം വേണ്ടത് സഹജീവികളോട് മനുഷ്യത്വവും കരുണയും ഉണ്ടാകുക എന്നുള്ള ഒരു ആപ്തവാക്യമാണ് ഇന്ന് ഈ ദിനത്തിൽ നമ്മൾ എടുത്തു പറയുന്നത്.
1: അപ്പം
0: ഇങ്ങനെ നിരന്തരമായ ചില ഇടപെടലുകളൊക്കെ ചില മേഖലകളിലൊക്കെ വേണ്ടി വരുന്നുണ്ടാവാം ഇങ്ങനെയുള്ള പ്രവർത്തനത്തില്. അപ്പം ചിലർക്കൊക്കെ ജീവിതത്തിൽ വളരെയധികം ഒരു കൈത്താങ്ങായി മാറിയിട്ടുമുണ്ട്. അത്തരം ഒരു മറക്കാനാകാത്ത ഏതെങ്കിലും ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്കൊക്കെ ഒന്ന് പോകാം.
1: ശരിക്കും ഈ പറയുന്നതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൈസ്മെൻസിലൂടെ പ്രവർത്തിച്ച് 2013 റോട്ടറി ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന JC ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. അപ്പം ഇങ്ങനെ 3 ഇന്റർനാഷണൽ സംഘടനകളിലൂടെയാണ് നമ്മൾ പ്രവർത്തന മേഖലയിലൂടെ വന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ്, കണ്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, മങ്ങാട് കണ്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മുഴുവനും എന്താ പറയുന്നത്, സമ്പൂർണമായി വൈദ്യുതീകരണം പൂർത്തിയായെന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിന് ശേഷവും ഒരു വീട്ടിൽ എത്രയോ വർഷമായിട്ട് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ. അപ്പം ഇതെൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അറിവിലേക്ക് എത്തി. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഒരു അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം പഠിക്കുന്നത് പകലിലാണ്, രാത്രി അവർക്ക് ഇരുട്ടിലാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അയൽപ്പക്കക്കാരുടെ ചെറിയ ഒരു ഈഗോ, അവർക്ക് ഒരു അവരെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ, പക്ഷെ അവരത് ചെയ്യില്ല.
0: ചിലയിടങ്ങളിലൊക്കെ സറി പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കേണ്ടത് പെട്ടെന്ന് ഇടപഴകിയല്ല ഞാൻ, പക്ഷെ മനുഷ്യത്വം മരവിച്ചു പോയ ഒരുപാട് മനുഷ്യ കോലങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് കാണാൻ കഴിയും.
1: തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മുടെ സംഘടന, അപ്പം ഞാൻ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്ററായിട്ടും പ്രവർത്തിക്കുകയാണ്. നമ്മുടെ സംഘടനയിലെന്ന് പറയുമ്പം നമ്മൾ എന്താണോ കാണുന്നത്, ആ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ സഹായങ്ങൾ എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിൽക്കുമ്പം നമുക്ക് ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള അവസരവും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ചിലപ്പം ഗവൺമെൻറ് തലത്തിലുള്ള പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പോൾ ഈ കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അബ്ദുൽ നാസർ IAS കളക്ടറായി, കൊല്ലം ജില്ലാ കളക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കളക്ടറേറ്റ് ഓഫീസിന് തൊട്ടടുത്ത് തന്നെ ഏതോ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു കുടുംബത്തിൽ കോഴി മാലിന്യങ്ങൾ കഴിക്കുന്നു എന്നും പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പോൾ ഈ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ കണ്ടപ്പം ഒരു ഭയങ്കര വിഷമമായി പോയി. കാരണം ഒരു കൊച്ചു കുടുംബത്തിൽ അവർ കല്യാണ വീടുകളിൽ പോയി ആഹാരം എടുക്കുന്നു, കോഴിക്കടയിൽ പോയി വേസ്റ്റ് കൊണ്ടുവന്ന് അതിനെ പാചകം ചെയ്ത് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകൻ, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐതിൻ അൻസർ, അങ്ങനെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ടീം ഉടനെ തന്നെ അവർക്കൊരു 10,000 രൂപയ്ക്ക് മുകളിലുള്ള അത്യാവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങളുമായിട്ട് വാങ്ങിച്ച് നമ്മൾ ഈ ഒരു പറയപ്പെടുന്ന സ്ഥലത്ത് വന്നു. കൊടുത്തു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നത്, ഇദ്ദേഹം ഈ പറയപ്പെടുന്ന വീട്ടുകാരനൊരു ഫ്രോഡ് ലെവലിൽ പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. നമുക്കതറിയില്ല. ഉടനെ തന്നെ സംഘടന, നമ്മുടെ സംഘടനയിലെ ഇപ്പം മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ ഇങ്ങനെ വന്നു എന്നൊക്കെ വാർത്തയെല്ലാം പ്രചരിപ്പിച്ചു. അപ്പം അവസാനം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളെ വിളിപ്പിച്ചു, നിങ്ങൾ ഏതൊരു മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരാണ്, നിങ്ങൾ ഏത് കാര്യം ചെയ്താലും നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പം അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ചെയ്യണം എന്ന് പറഞ്ഞ്, അപ്പോൾ യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ ഈ പറയപ്പെടുന്ന രീതിയിൽ കബളിപ്പിക്കപ്പെടാനും ഇതുപോലെയൊക്കെയുള്ള വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ വരും, നമ്മളറിയില്ല.
0: ഇങ്ങനൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിയാൽ ആ വാർത്തയുടെ വ്യക്തമായ സത്യസന്ധമായ ഒരു ഉറവിടം, ഇതിന്റെ സോഴ്സ് എന്താണെന്ന് നിജസ്ഥിതി വിലയിരുത്തിയതിനു ശേഷം
1: ചെയ്യണം. അത് ഞങ്ങൾക്ക് അതൊരു പാഠമായി. കാരണം നമ്മൾ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താണോ അപ്പോഴും കാണുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ്. പിന്നെ
0: അങ്ങനെ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ പാഠമാണ് ജീവിതത്തില്. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുന്നില് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ഇത്രയും നീണ്ട വർഷത്തിൽ അധികമായി 17 വർഷത്തിലധികമായി നടത്തി വരുന്നു, മുന്നിൽ എന്തെങ്കിലും ഒരു റോൾ മോഡലായിട്ടുള്ള അങ്ങനെ ഒരാള് മുന്നിലുണ്ടോ?
1: ശരിക്കും സത്യത്തില് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പം ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊരു റോൾ മോഡൽ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എന്ത് പ്രവർത്തനങ്ങൾ, അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിരിക്കാം, ഞാൻ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലും അതെല്ലാം വളരെ ഈസി ആയിട്ടാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മറ്റുള്ളവർക്ക് അത് ചിന്തിക്കുമ്പം വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ സാമ്പത്തികവും മനസ്സും എല്ലാം ഈ പൊതു, ഈ പറയുന്ന കണക്ക് പൊതുവായിട്ട് ജനങ്ങൾക്കായിട്ട് നൽകി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫാണ്, എൻ്റെ ഭാര്യയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു വലിയ കാര്യമാണ്.
0: അത് കണ്ണുകളിൽ ഞാൻ കാണുന്നു, കാരുണ്യം ഒക്കെ നഷ്ടപ്പെടാത്തൊരു മനസ്സ്. അത് തന്നെയാണ് ചിലപ്പം ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇതുപോലെയുള്ള ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഒരു സംരംഭമായിട്ടാണ് റേഡിയോ സാന്ത്വനം നിലനിൽക്കുന്നത്. അപ്പം ഇതും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളാണ്. അതുപോലെ നിങ്ങൾ അശരണരായ എത്രയോ മനുഷ്യർക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ പോയി. നമുക്കിപ്പോൾ സമ്പത്തൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അത് ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് കൂട്ടിവച്ചിട്ട് അത് അത്യാവശ്യം അർഹതപ്പെട്ടവരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അതൊക്കെ ഒരു വലിയ പ്രവർത്തനമാണ്. അപ്പം ഒരിക്കലും നമുക്ക് ഇത്തരം ദൈവത്തിനെ നമ്മൾ വിളിക്കും, പക്ഷെ ദൈവത്തിന് വരാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യരൂപത്തിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്നു അല്ലേ? അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഇന്ന് എത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. എന്നാലും നമ്മുടെ സമാഗമത്തില് നമുക്കൊരു ചെറിയൊരു ഇടവേളയാണ്. അപ്പം നമുക്ക് നല്ലൊരു പാട്ടൊക്കെ, ഞാൻ ഇവിടേക്ക് വിളിച്ചപ്പോഴേ പറഞ്ഞൊരു പാട്ടൊക്കെ, പാട്ട് പാടുന്ന ആളാണെന്ന് എനിക്കറിയാം.
1: 2015 മുതൽ 2015 നവംബർ 1 മുതൽ ഞങ്ങൾ കുറച്ച് ഒരു 4-5 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു രൂപം കൊടുത്തൊരു സംഘടനയുണ്ട്, AVM ഫൗണ്ടേഷൻ. ഇന്ന് ആ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുമുള്ള സംഗീത പ്രേമികളെയൊക്കെ ഉൾപ്പെടുത്തി എനിക്ക് AVM ഫൗണ്ടേഷൻ മ്യൂസിക് ക്ലബ് എന്നൊരു മ്യൂസിക് ക്ലബ്. അത് കൊല്ലം ബേസ് ആണ്, ഞാൻ തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് അഡ്മിൻ. പക്ഷെ അതൊക്കെ ഒരു അങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതെ തീർച്ചയായിട്ടും.
0: അപ്പം അത്യാവശ്യം പാടാമോ?
1: തീർച്ചയായിട്ടും ഞാൻ പാട്ട് പാടാം. പക്ഷേ ശരിക്കും ഞാനൊരു പാട്ടുകാരനായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഘടന വൈസ്മെൻസ് ക്ലബിന്റെ ആ ഒരു ടൂറ് പോയപ്പം ഞങ്ങളുടെ ടൂറിൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ പലരും പല ജീവിത അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഇങ്ങനെ പല അനുഭവങ്ങളും പങ്കുവെച്ചപ്പോൾ പല ടേണായിട്ട് വന്നപ്പോൾ അവസാനം പാട്ട് പാടണോ എന്നുള്ളൊരു ടാസ്ക്കായി. അപ്പൊ എനിക്ക് പാട്ട് പാടിയേ പറ്റൂ.
0: അപ്പൊ
1: അങ്ങനെ ഞാൻ ശരിക്കും അല്ല, ഞാനൊരു പാട്ടുകാരനാണെന്ന് ഞാൻ എനിക്ക് തിരിച്ചറിവില്ല അന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ട് മൂളിയ ഒരു പാട്ടുണ്ട് ഞാൻ,
0: അതൊന്നും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി കുഴപ്പമില്ല സർ, പാടൂ.

മനോഹരമായിട്ടാണ് പാടിയത്. അപ്പം പാട്ടിലൊരു സംശയമൊന്നും വേണ്ട, ഗായകൻ തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ചു. നന്നായിരുന്നു, നല്ലൊരു പാട്ടാണ്. അപ്പം സമാഗമത്തിൽ ഇനി ചെറിയൊരിടവേളയാണ്.

0: ഇരിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായെത്തിയിരിക്കുന്നത് ശ്രീ ഷിബു റാവുത്തറാണ്. സാമൂഹിക പ്രവർത്തകൻ, ജീവകാരുണ്യ രംഗത്തും മനുഷ്യാവകാശ സംഘടനകളും ഒക്കെയായി ബന്ധപ്പെട്ട് പൊതുസേവന രംഗത്ത് ഇങ്ങനെ സാമൂഹ്യ രംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഷിബു റാവുത്തർ. അദ്ദേഹം തന്റെ ഒരുപാട് അനുഭവങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. സർ, നിരന്തരമായ ഒരുപാട് ഇടപെടലുകൾ നടത്തി ഇങ്ങനെ ജീവകാരുണ്യ രംഗത്ത് ഒരുപാട് ജീവിതങ്ങൾക്ക് കൈത്താങ്ങായി നിലകൊള്ളുന്നു. അപ്പം സ്വന്തം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അനുഭവം ഈ രംഗത്തേക്ക് കടന്നു വരാൻ അങ്ങനെ ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഒരുപക്ഷെ പിന്നീട് അവരൊരുപാട് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പറയും, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് എനിക്ക് പ്രചോദനമായെന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു
2: ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പ്രചോദനം നമുക്ക് അങ്ങനെ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ഇതെല്ലാം, ഈ പ്രസ്ഥാനം ചെയ്യുന്ന നല്ല വശങ്ങൾ പഠിച്ചിട്ട് ഞാനത് പ്രാവർത്തികമാക്കുന്നു മാത്രമേ. അപ്പം
1: പിന്നെ അതുപോലെ ഈ സംഘടന, സംഘടനയുടെ പേരൊന്നും പറയാമോ?
2: ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്,
1: അതെ, മനുഷ്യ
2: ഞാൻ ഇപ്പം ഈ പറയപ്പെടുന്ന സംഘടന കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി. കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിൽ എല്ലാ ജില്ലകളിലും സജീവമായ ഇടപെടലുകൾ നടത്തി ഒരു ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പൊ ആ ഒരു സംഘടനയിൽ എല്ലാ മേഖല, ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന, ഇപ്പൊ ഞങ്ങളുടെ 13-ാമത്തെ വീടിന്റെ ഉദ്ഘാടനം ഏകദേശം ഈ 2 മാസത്തിനകത്ത് തൃശൂർ ജില്ലയിൽ നടക്കും. അങ്ങനെ പിന്നെ ഞാൻ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ ആയിരുന്നു, ഇപ്പം എന്റെ സംസ്ഥാന ഒരു മെമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ.
1: ഈ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഏകദേശം 30 വർഷമായി കേരളത്തിലുണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള.
2: തീർച്ചയായിട്ടും.
1: അപ്പം ഇതില് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. പിന്നീട് മനസ്സറിഞ്ഞ് നമ്മിലേക്ക് സഹായമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് തരുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടോ? അതോ
2: ഇല്ല, നമുക്ക് ഈ പറയുന്ന ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. നമ്മളെ ഓരോരുത്തരുടെയും കയ്യിലുള്ള പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യുന്നത് തന്നെയാണ്. അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് ആരും സംഭാവന ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവം നമ്മളെ ഈ സംഘടനകളിൽ
1: ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, ചിലരൊക്കെ ഒരുപാട് പേർക്ക് കൈത്താങ്ങാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനോ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിക്കാറുണ്ട്, അങ്ങനെയൊന്നുമില്ല അല്ലേ? സജീവമായി എന്നിട്ടും നമ്മുടെ തന്നെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് പൊതുരംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു
2: സത്യം.
1: അതാണ് ഒരു പ്രത്യേകതയും എന്നാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തില് വെല്ലുവിളികൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ?
2: അതെ, തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിൽ, കാരണം ഇവിടുത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ ഹോസ്പിറ്റലുകളിൽ പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാറുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അത് സത്യസന്ധമായ ഇടപെടലുകൾ ആകുന്നത് കൊണ്ട് അത് നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ അതിനെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
1: അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്, സത്യസന്ധമായി നമ്മൾ ഇടപെടുമ്പോൾ ഫോഴ്സും, അതായത് ഗവൺമെന്റിന്റെ പോലീസ് സേന, പിന്നെ എല്ലാവരും നമ്മുടെ തലപ്പത്തിരിക്കുന്ന ഇങ്ങേറ്റം കളക്ടർ മുതൽ താഴോട്ടുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു ജീവകാരുണ്യ രംഗത്ത് നമ്മൾ സത്യസന്ധമായി നിലകൊള്ളുന്നതുകൊണ്ട് അതിനോടൊക്കെ സഹകരിക്കാറും ഉണ്ടല്ലേ?
2: തീർച്ചയായിട്ടും.
1: അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്, കാരണം നമുക്ക് നമ്മളൊരു എൻ ജി ഒ പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ അവരുടെയും കൂടെ ഒരു ജോയിന്റ് വന്നാൽ മാത്രമേ നമുക്കിതിന് പൂർണ്ണതയിലെത്താൻ കഴിയൂ അല്ലേ?
2: അതെ, ഈ എൻ ജി ഒ ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത

0: കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നമ്മൾ അറിയിച്ച് അങ്ങനെയാണ് ഒരു 99% പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്.
1: അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇപ്പം അല്ലെങ്കിൽ ഒരു ഭരണസമിതി, വാർഡ് കൗൺസിലർ, ഒരുപക്ഷെ ഒരു കൗൺസിലറിന് പോലും പരിഹരിക്കാനാകാത്ത, എത്താൻ പറ്റാത്ത ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളും മേഖലകളും, പിന്നെ അതിലൊരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ആ ഒരു ഇടപെടലുകൾ, ഒരുപക്ഷെ അത് രണ്ടുപേരെയും കേട്ട് തർക്കത്തിലൊക്കെ ഉള്ളവരെ
0: തീർച്ചയായിട്ടും. ഇപ്പം മാഡം പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം കോർപ്പറേഷനിലെ തന്നെ ഇതിന്റെ ചെയർമാൻ അടക്കമുള്ള 1-2 വ്യക്തികൾ തന്നെ ഈ കൊല്ലത്ത് തന്നെ പല ബുദ്ധിമുട്ടായിട്ടുള്ള അഭയ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ടവരായിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ ഗാന്ധിഭവന്റെ PR കൂടിയാണ്, ഗാന്ധിഭവൻ പത്തനാപുരം ശാഖ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിന്റെ PR കഴിഞ്ഞ 6 വർഷമായിട്ട്. അപ്പൊ അതിന്റെ ഇടപെടലിലൂടെ നമുക്ക് കൊല്ലം ജില്ലയിലെ ഒട്ടനവധി അഭയ കേന്ദ്രങ്ങളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ കൊല്ലം കോർപ്പറേഷനിലെ തന്നെ അവരുടെ കൗൺസിലർമാരുടെ നിർദ്ദേശപ്രകാരം ഏകദേശം കൊല്ലത്തു നിന്ന് തന്നെ ഒരു 10-12 ആൾക്കാരെ മയ്യനാട് SS സമിതിയിലും ഗാന്ധിഭവൻ സ്നേഹാലയത്തിലും സമുദ്രതീരം കല്ലുവാതുകൾ സമുദ്രതീരത്തിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്രവേശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു അതും നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത മാനസിക നില തെറ്റി, ശരിക്കും പറഞ്ഞാൽ അർദ്ധ നഗ്നനായി നടക്കുന്ന മാനസിക രോഗികളെ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഒരു സുഹൃതമായിട്ട് കരുതുക.
1: അതാ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ തന്നെ ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് കൗൺസിലർ അവൈലബിൾ ആയിരിക്കത്തില്ല, വാർഡ് മെമ്പറെ കാണാനായിട്ട് ചിലപ്പോൾ ചെന്നാൽ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ഇത്തരം പ്രവർത്തകരുടെ നമ്പരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിക്കാം, ഞങ്ങൾ പെട്ടെന്നൊന്ന് വായോ, ഇവിടെ ഒരു സഹായം വേണം. എനിക്ക് തോന്നുന്നു സമൂഹത്തിന്റെ നാനാതുറകളില് സത്യസന്ധമായി നിലകൊള്ളുന്ന ഇത്തരം സംഘടനകൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നാളെ ഇനി അങ്ങോട്ട്, കാരണം കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രശ്നബാധിതമായ ഒരു മനസ്സും മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുകയാണ്, ലഹരിയുടെ ഉപയോഗം അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വരുന്നതേ ഉള്ളൂ.
0: ഇപ്പൊ തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ബാഡ്ജ് വാങ്ങിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറാണ് എനിക്ക് ആ ബാഡ്ജ് അണിയിച്ചു തന്നത്. നമുക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ വരുന്നതിന് മുമ്പും നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ കൗൺസിലിംഗും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഈ തൂഫാൻ എന്തുകൊണ്ടും സാധാരണ വീട്ടമ്മമാർക്കൊക്കെയാണ് ഏറ്റവും വലിയ ആശ്വാസമാകുന്നത്. കാരണം അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇപ്പം ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു ഇത് വന്നത് വളരെ.
1: ഇപ്പൊ സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ ഇപ്പൊ പറയണത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കൊട്ടിയമാണ്. ഇപ്പൊ കൊട്ടിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഇത്രയധികം സ്ഥലങ്ങളിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണവശാല് ഈ പോലീസിനും മേധാവികൾക്കും ഒന്നും കണ്ടെത്താത്ത ഒരുപാട് കാര്യങ്ങൾ പ്രാദേശികമായിട്ട് ആ പ്രദേശത്തുള്ള ഒരു വ്യക്തിക്ക്, ഒരു കവലയിലുള്ള വ്യക്തിയോട് ചോദിച്ചാൽ നമുക്കിവിടെ എവിടെയാണ് അല്ലെ, എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്, എവിടെയാണ് മയക്കുമരുന്ന്. അപ്പം ഒരുപാട് പേര് പറയാൻ, പോലീസിനോട് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരോട് രഹസ്യമായി അവർ പറയും.
0: അപ്പം
1: എപ്പോഴും നമ്മുടെ ഏതൊരു പദ്ധതി നടപ്പിലാക്കിയാലും അത് ജനകീയമായി നിലനിൽക്കുന്നത് ഇങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും കൂടെ. സാറ് വന്നപ്പോഴേ പറഞ്ഞു, സാറിന് പിന്നെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, അങ്ങനെ ഒന്നും മത അങ്ങനെ ഒരു അടിസ്ഥാനത്തിലൊന്നും അല്ല, ഞങ്ങൾ സത്യസന്ധമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. അതായിരിക്കാം ഒരുപക്ഷെ സാറ് മുന്നോട്ട് പറഞ്ഞില്ലേ, എനിക്ക് ദൈവം, ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇങ്ങ് നടക്കുന്നുണ്ടെന്ന്
0: പറഞ്ഞു.
1: അതായിരിക്കും, അതൊരു വലിയൊരു കാര്യമാണ്
0: ശരിക്കും. അത് ഇപ്പൊ പറഞ്ഞതുപോലെ, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ, ഈ മതപരം, രാഷ്ട്രീയം, വർഗീയം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെടും, മനസ്സിലായില്ലേ? അതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഞാനിതെല്ലാം വളരെ ദീർഘവിഷമത്തോടെ മനസ്സിലാക്കി, എന്നാൽ ആർക്കും ഒരു പരിക്കില്ലാത്ത രീതിയിൽ എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സഹായ സേവനങ്ങൾ എത്തണമെന്നുള്ള ഒരൊറ്റ ഒരു ഇതിലാണ് മുമ്പോട്ട്.
1: അതായത് ഒരിക്കൽ ഇടപെട്ടാൽ അവരാരും നമ്മളെ പിന്നെ മറക്കില്ല. രണ്ടാമത് ആ പരിസരത്ത് എന്തെങ്കിലും ഒരു വിഷയം വന്നാലും അവർ നിങ്ങളെ ആയിരിക്കും ആദ്യം. മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ സാമൂഹ്യ രംഗത്ത് ഇങ്ങനെ ഇത്ര വർഷമായിട്ട് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതൊരു വലിയ ഒരു കാര്യമാണ്. അപ്പം പിന്നെ ഈ വെല്ലുവിളികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇതുവരെയുള്ള ഒരു 17 വർഷത്തെ ഈ പ്രവർത്തനത്തിൽ നമുക്കായിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷം ഉണ്ടോ?
0: തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണ്ടൊക്കെ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ വൈസ് മെൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങോട്ട് വരുമ്പം, ആ ക്ലബിൽ തന്നെ എല്ലാ വർഷങ്ങളിലും കായിക കലാകായിക മേളയുണ്ട്, പിന്നെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ മേഖലയുമായി ബന്ധപ്പെടുന്നു. ചെറിയ

0: ഒരുപാട് ട്രോഫികളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം. പക്ഷെ നമ്മളെ ഈ ശരിക്കും നമ്മുടെ ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു പുരസ്കാരം കിട്ടുന്നത് സാമൂഹ്യ സേവന പുരസ്കാരം ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് അജി എന്ന് പറയും, പുള്ളി കരോട്ടയുടെ ഒരു ഒരു അസോസിയേഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു അംഗീകാരമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടും. അതിനുശേഷം ഒരുപാട് കാരണം പുരസ്കാരങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും എടുത്തു പറയപ്പെടേണ്ട പുരസ്കാരങ്ങൾ ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പുരസ്കാരങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മികച്ച സോഷ്യൽ വർക്കർ അവാർഡ്, അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
1: ആ സമയത്താണല്ലോ നമ്മൾ ഒരുപാട് പൊതുരംഗത്ത് നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് കൈത്താങ്ങായി മാറിയ കാരണം ഒരുപാടിടങ്ങളിൽ അത്യാവശ്യ സഹായം വേണ്ടിടത്തൊക്കെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിക്കുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള വ്യക്തികൾ കടന്നു വരിക,
0: അല്ലെ,
1: അവരെ വേണ്ട പരിചരണം കൊടുത്തവരെ ആ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത്. അപ്പം ആ സമയത്ത് തിരിച്ചറിഞ്ഞ ഒരുപാട് മനുഷ്യത്വത്തിന്റെ കരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊരു വലിയ കാര്യം തന്നെ. അപ്പം നമുക്ക് ഈ ഒരു വെല്ലുവിളികളെ കുറിച്ചും പിന്നെ അഭിമാനം തോന്നിയ നിമിഷത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ അവാർഡുകൾ ഒരുപാട് അങ്ങനെ കിട്ടിയല്ലേ, ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു വലിയ കാര്യമാണ്. നമുക്ക് പറയാം അടുത്തത് ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായി വരുന്ന സാമ്പത്തിക സ്രോതസ് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉള്ളൊരു വിങ് ശക്തമായി പ്രവർത്തിക്കുന്നത് ഈ കൊല്ലം ടൗണിലാണോ അതോ ഏത് ഭാഗത്താണത്?
0: ഇപ്പം നമ്മുടെ ഈ ഞാനിപ്പോൾ നമ്മൾ സംസാരിച്ച് വരുന്നതിൻ്റെ പ്രധാന ഒരു സംഘടന കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പേരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് പല സംഘടനകളുണ്ടെങ്കിൽ പോലും അപ്പം ഇത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ തൃശ്ശൂർ കാസർഗോഡ് തിരുവനന്തപുരം മേഖലകളിലൊക്കെ നമ്മുടെ
1: സംഘടന
0: ഡോക്ടർ ആയത്തിരൻ സർ
1: അദ്ദേഹമാണ് ഇതിന്റെ സംസ്ഥാന
0: പ്രസിഡന്റ്.
1: സ്വദേശം
0: കൊല്ലം ആയത്തിലാണ്
1: അദ്ദേഹത്തിന്റെ. പിന്നെ ആ ഒരു അദ്ദേഹമാണ് ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്.
0: അതെ, ഈ സംഘടന, ഈ പറയപ്പെടുന്ന
1: സംഘടന ഒരുപാട് പേരുണ്ട് അതിനകത്ത്.
0: ആ ശരിക്കും ഇവിടെ തന്നെ കൊല്ലത്ത് തന്നെ ഏകദേശം 10-180 ആൾക്കാരുണ്ട്. അങ്ങനെ
1: പലയിടത്തും പ്രൊഫഷണൽസ് ആണോ അതോ ഇതിനു വേണ്ടി ഇങ്ങനെ?
0: അല്ല, പ്രൊഫഷണൽസ് ഉണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാം സമസ്ത മേഖലകളിലുള്ളവരുണ്ട്. കാരണം ഈ ജീവകാരുണ്യ പ്രവർത്തകർ എന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ, നമുക്ക് ഓട്ടോ ഓടിക്കുന്ന ആളും നമ്മുടെ മെമ്പറാണ്, അതേസമയം ഡോക്ടറും നമ്മുടെ മെമ്പറാണ്, അതായത് ലീഗൽ അഡ്വൈസർ, അഡ്വക്കേറ്റ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള.
1: മാസം തോറുമാണ് അതിന്റെ പ്രവർത്തനം വിലയിരുത്തി വരുന്നത്? എങ്ങനെ?
0: അല്ലല്ല, നമുക്ക് മാസം തോറുമൊന്നുമല്ല, നമുക്ക് എല്ലാ ദിവസങ്ങളിലും നമ്മള് പറ്റുന്ന കണക്കൊക്കെയുള്ള പ്രോഗ്രാംസ് ചെയ്തു പോകും.
1: അല്ല, ഞാൻ ചോദിച്ചത് നമുക്കായിട്ടൊരു ഒരിടത്തിരുന്ന് നമ്മളെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ സഹായം വേണ്ടിടത്തേക്ക് അത് വിനിയോഗിക്കുന്നു, അങ്ങനെ അത് പ്രസിഡന്റാണ് അതിന്റെ?
0: അല്ല, അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മുടെ ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലണ്ടർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, മിക്ക പ്രോഗ്രാമുകളും നമ്മൾ നടത്തും,
1: മിക്ക ദിവസങ്ങളിലെ
0: പ്രത്യേകതകൾ അനുസരിച്ച് നടത്തും, പിന്നെ എന്തെങ്കിലും ഈ പറയപ്പെടുന്ന സഹായം അനുസരിച്ച്. അപ്പം ഒരുപാട് പരാതികൾ നമുക്ക് വരും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വസ്തു തർക്കങ്ങൾ വരും, ഇല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, പിന്നെ സ്വത്ത് അറിയാമല്ലോ എല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ അതാണ് നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട കാര്യം.
1: നമ്മൾ പൊതുവെ ഒരു തർക്കം ഉണ്ടായാല് ആൾക്കാർ പെട്ടെന്ന് പറയും ഇപ്പൊ സഹോദരങ്ങളായാൽ തന്നെ എന്തോ നീതിക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. പക്ഷേ ഈ ചില ഇടങ്ങളിൽ നമ്മളിപ്പം നമ്മളെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്, അവരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് പെട്ടെന്ന് നമ്മളൊരു തർക്കം ഉണ്ടാകുമ്പോൾ പോലീസിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ പറയും നീ എനിക്കെതിരെ പോലീസ് കേസ് എന്ന് വെച്ചാൽ എന്തോ വലിയൊരു അപരാധം, നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേന്ന്
0: അല്ലെ,
1: അങ്ങനെ ഒരു പറച്ചിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെ പോലുള്ള സംഘടനകളിലെ ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒഫീഷ്യൽസിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ആ വീട്ടിൽ
0: അവരുമായിട്ട്
1: അടുത്തിടപഴകാനും അവരുടെ കാര്യങ്ങൾ നല്ല ആഴത്തിലൊന്ന് അറിഞ്ഞ് എന്താണ് ഇതിന്റെ വസ്തുതയെന്ന് പഠിച്ചിട്ട് അത് പരിഹരിക്കാനൊക്കെ പറ്റൂല്ലേ?
0: ശരിക്കും നമ്മളിപ്പോ ഒരു പരാതി നമുക്ക് കിട്ടുമ്പം ചിലപ്പോ ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി ആകെ കുഴപ്പ കേസായിരിക്കും നമ്മളെ അടുത്ത് വരുന്നത്. പക്ഷെ നമ്മൾ അതിനെ പഠിക്കുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പോയിന്റ് കുറവായിരിക്കും, പക്ഷെ അതിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി ഈ എതിർ പാർട്ടികളെയും കൂടെ കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടി ഫേവർ ചെയ്ത് പോകുന്ന രീതിയിലൊക്കെ
1: പരിഹരിച്ചു
0: വിട്ടിട്ട് നമ്മൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ കേസ് വിഡ്രോ ചെയ്യുന്ന കാര്യം, അതാണ് നമ്മൾ നടക്കുന്നത്.
1: ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പുതിയ തലമുറയിലേക്ക് വരുമ്പം കുറെ പറയാനുണ്ടാവും. അപ്പം ഈ പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുക, അതിന് ആ ക്വസ്റ്റ്യനിലേക്കൊക്കെ നമുക്ക് വരാം. എന്നാലും നമുക്ക് ഒരു ഇടവേളയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. അപ്പം സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽ.

അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: അങ്കമാലി.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷ് ആണ്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഷിബു റാവത്തറാണ്. മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട് പൊതുസേവന രംഗത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പറയാൻ നിരവധി കാര്യങ്ങളാണ് നമ്മോടുള്ളത്. കാരണം മനുഷ്യത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊക്കെ മുറവിളി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ ഒരു അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. സാർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത്തരം മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെയാണ്. അപ്പം ഇനി ഒരു ചോദിക്കാനുള്ളത്, നമ്മുടെ യുവതലമുറയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്?
4: ശരിക്കും നമ്മുടെയൊക്കെ കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. ശരിക്കും നമ്മളൊക്കെ മാതാപിതാക്കളെയൊക്കെ വളരെയേറെ അനുസരിച്ചും ബഹുമാനിച്ചും പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പം നമ്മുടെ കുട്ടികളെ, ഇപ്പം ശരിക്കും എൻ്റെ മക്കളെയാണെങ്കിൽ പോലും ഒരു ലിമിറ്റിന് അപ്പുറം നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എൻ്റെ ഈ ഒരു പോക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പരിധിവരെ അവർ എന്നോടൊപ്പം സഹകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവര് പുറത്ത് എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല.
3: എന്നാലും പറയും, നമ്മുടെ ആ ബ്ലഡിന്റെ ഒരു സ്വഭാവം എത്രയായാലും ഉണ്ടാവും.
4: അതെ അതെ അതെ,
3: അങ്ങനെയാണ് പുതിയ തലമുറയുടെ. കാരണം നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത, അവരെ കുറ്റപ്പെടുത്താനും നമുക്ക് പറ്റില്ല. നമ്മളെയൊക്കെ കാട്ടിലും ഒരുപാട് ദീർഘവീക്ഷണമുള്ള കുട്ടികളാണ് നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ. അപ്പൊ നമുക്ക് അവരെ കോർണർ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യത്വത്തോടെ ഇടപെടുക എന്നുള്ളതാണ് പ്രധാനം, അല്ലെ? നമ്മളിപ്പം സഹജീവികളോട്, നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ പലയിടത്തും പ്രവർത്തിക്കുമ്പോഴും പലയിടത്ത് പോകുമ്പോഴും അത്യാവശ്യം കരുണയും സ്നേഹവും മനുഷ്യത്വവും ഒക്കെ വേണ്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്, ഒരു റോഡിൽ തന്നെ ആയാലും. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ സാർ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കും, എവിടെയാണ്, നമ്മൾക്ക് ചിന്തിച്ചു പോകുന്നില്ല, എവിടെയോ ഈ യുവതലമുറയ്ക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരുപാട്
4: ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല വീട്ടമ്മമാരും അവരുടെ മക്കളെ കുറിച്ച് തന്നെ, ഇപ്പൊ ഈ അടുത്ത സമയത്ത് വർക്കലയിലുള്ള ഒരു പാവം ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനുജത്തിയുടെ മകള് 19 വയസ്സേ ഉള്ളൂ, വീട്ടുകാര് പറഞ്ഞ് എന്തു പറഞ്ഞാലും പ്രശ്നമാണ്, കാരണം ഈ പെൺകുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ട് ചെറിയൊരു അഫയർ. പക്ഷെ അത് ഇപ്പം ലാസ്റ്റ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തെങ്കിലും അതിനെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അതിനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വേറെ ഒന്ന് രണ്ട് ആൾക്കാരെ വെച്ചിട്ടൊക്കെ സംസാരിച്ചെങ്കിലും ഇപ്പം കുറച്ച് ഭേദമായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് ആ ഒരു കുടുംബമായിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഫോഴ്സ് ചെയ്ത് സംസാരിക്കാനും പറ്റില്ല.
3: നമുക്കിപ്പം ഇടപെടലുകൾ വേണ്ടി വരുന്ന നമുക്ക് പ്രണയം ഓക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് അതിരുകൾ വിടുമ്പോഴോ അത് വീട്ടിൽ കുടുംബ വഴക്കുകളൊക്കെ ആകുമ്പോഴാണ് ഇത്തരം ഇടപെടലുകളൊക്കെ വേണ്ടി വരുന്നത്. ശരിയാണ്. അപ്പം നമുക്ക് നമ്മുടെ തന്നെ കുട്ടി, ഇപ്പം വേറൊരു കാര്യം ഞാൻ സാറിനോട് ചോദിക്കട്ടെ, നമ്മൾ മനുഷ്യത്വപരമായ ഒരിടത്ത് ഇടപെട്ടു, നമ്മൾ അവർക്ക് സഹായം കൊടുത്തു, പക്ഷെ ചിലർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും?
4: തീർച്ചയായും അത് എപ്പോഴും തീർച്ചയായും അത് ഞാനൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറയുകയാണ്, നമ്മൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അതിൽ നമ്മളെ സംശയിക്കുന്നവരുണ്ടാകും. അതങ്ങനെയാണ്. ഇപ്പം ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു 100-ൽ 90% പേരും ചിലപ്പോൾ നമ്മളെ അംഗീകരിക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിരിക്കും പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ആ നെഗറ്റീവാണ് ഞാൻ എൻ്റെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇപ്പം 10 നല്ലത് പറഞ്ഞാൽ ആ 10 പിറകെ എനിക്ക് പോകേണ്ട കാര്യമില്ല. ബാക്കി ആരാണോ എന്നെ വിഷമപ്പെടുത്തുന്നത് ഞാൻ അവരെ പിറകെ പോയി അവരെ നേരെയാക്കി അങ്ങ് കൊണ്ടുപോകും. അതാണ്
3: അതെ അതെ അവരുടെ ഒരു പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ബോധമണ്ഡലത്തിലേക്ക്

0: എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടിയിട്ടായി, പ്രയോജനം കിട്ടിയിട്ടായിരിക്കും ഇവർ ഇതിന്റെ പുറകെയൊക്കെ നടക്കുന്നത്.
1: അപ്പം
0: ചിലവരൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കും, നമ്മൾ വിചാരിക്കും മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഒരുപാട് മനുഷ്യത്വം ഉള്ള നല്ല മനസ്സുള്ള വ്യക്തികൾ ഉള്ളൊരു നാട്ടിൽ തന്നെയാണ് നമ്മൾ പിറന്നിരിക്കുന്നത്. കാരണം അത് നമുക്ക് നല്ല നല്ല രീതിയിൽ, നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് പറയും, പ്രത്യേകിച്ച് ഒരു കേരളീയനാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഇടങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം സഹായം വേണ്ട ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരാൾ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമ്മൾ കേരളം കണ്ട ഒരു കാഴ്ചയൊക്കെ ഉണ്ട്, കോടിക്കണക്കിന് രൂപ വളരെ പെട്ടെന്ന് പിരിഞ്ഞു കിട്ടി അതിന് പോകും. അപ്പം നമുക്ക് ഇപ്പം തീർത്തും മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ സംഘടനകളിലേക്കൊക്കെ അത്യാവശ്യം മനസ്സോടെ കടന്നു വരുന്ന ഒരു യുവതലമുറയ്ക്ക് നമ്മളൊരു വാം വെൽക്കം കൊടുത്ത് അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതിന് നിങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം വലിയൊരു വഴികാട്ടി ആകട്ടെ എന്നുള്ള നമ്മൾ ആശംസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു സന്ദേശം അങ്ങനെ എന്തെങ്കിലും?
1: തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലം ആഗ്രഹിക്കാതെ നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവണം. അതാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ കുറേ സംഘടനകളിൽ പ്രവർത്തിക്കുന്നെങ്കിലും ആ സംഘടനകളുടെ പേരും പ്രശസ്തിയും പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഓരോ സംഘടനകളുടെയും തലപ്പത്തുനിന്ന് തന്നെ പറയാം, അവിടെ എത്തുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പുതിയതായി വരുന്നവരും, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ജില്ലാ ലീഗൽ സർവീസിൻ്റെ ഒരു ഓഫീസിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ജില്ലാ ഈ കൗൺസിലിംഗ് മീഡിയേറ്ററായിട്ട്. ഞാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂവിൽ മാഡം ചോദിച്ചെന്ന് പറഞ്ഞാൽ, യാതൊരുവിധ സഹായ സഹകരണങ്ങളൊന്നും ഇവിടുന്ന് കിട്ടത്തില്ല, സാമ്പത്തികമായിട്ടൊരു നേട്ടവും ഇല്ല, നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്. എന്നോടെന്നല്ല, അവിടെ വന്ന് പലരോടും ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2009 മുതൽ പ്രതിഫലം ആഗ്രഹിക്കാതെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് ആ സർവീസിനോടൊപ്പം ഈ സർവീസും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളോട് ചോദിച്ചത്, ഒരാളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട്.
0: അതെ അതെ, നമുക്കിപ്പം ഇവിടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്തവാക്യം എന്ന് വെച്ചാൽ മാ ഭലേഷു കഥാജന എന്നൊരു വാക്യം നമുക്കിവിടെ ചേർത്ത് വയ്ക്കാം. കാരണം ഒരു ഒന്നും ഇച്ഛിക്കാതെ ആഗ്രഹിക്കാതെ നമ്മൾ സത്യസന്ധമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു, വളരെ പെട്ടെന്ന് ഇറങ്ങുന്നു. പിന്നെ നീണ്ട ഇത്രയും വർഷങ്ങൾ നിൽക്കുമ്പോൾ ഒരുപാട് സംഘടനകളുമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട് പരിചയം വരുന്നു, പ്രവർത്തിക്കുന്നു. അപ്പം അത്യാവശ്യ സഹായം മനുഷ്യർക്ക് പല രംഗങ്ങളിൽ നിന്ന് വേണ്ടി വരും. അവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ ഓടിയെത്താനും രാഷ്ട്രീയമായും പിന്നെ പല വ്യക്തിത്വങ്ങളെ ഇതിൽ ഇടപെടുത്താനും ഒക്കെ കഴിഞ്ഞ് മന്ത്രിതലത്തിലും അങ്ങനെയൊക്കെ ഇടപെടുത്തി പ്രശ്ന പരിഹാരത്തിന്. അപ്പം ഇത്തരം സംഘടനകൾ, സത്യസന്ധമായി നിലനിൽക്കുന്ന സംഘടനകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോ ആണ്. അപ്പം ഇന്ന് സാറിന് ഒരുപക്ഷെ ഈ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായി നിൽക്കുന്ന റേഡിയോ സാന്ത്വനത്തിലെത്താൻ പറ്റിയതും അത്തരം ഒരു ദൈവത്തിന്റെ നിയോഗം
1: ഭാഗമായതുകൊണ്ട് മാത്രമാണ് അത്, വളരെ സന്തോഷിക്കുന്നു.
0: അതെ അതെ, സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിലെല്ലാവിധ ഈ ഒരു യാത്രയിൽ പുതിയ ആ ഒരു മുന്നോട്ടുള്ള പാതയിൽ ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ നിന്നും ഉണ്ടാകും. ഇപ്പൊ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല, ഭാര്യയുടെ പേര്, കുട്ടികൾ?
1: ശരിക്കും എന്റെ ഭാര്യയുടെ പേര് റജീന ഷിബു എന്നാണ്. എനിക്ക് രണ്ട് മക്കളാണ്, മൂത്ത മകൾ ഫാത്തിമ ഷിബു, മകൻ അബു താഹിർ. മകളിപ്പം എറണാകുളത്ത് ഏവിയേഷൻ കോഴ്സിൽ പഠിക്കുകയാണ്. മകനിപ്പം പ്ലസ് വൺ സ്റ്റുഡന്റ് ആണ്. ഇത് മൈലാപ്പൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളാണ്.
0: നല്ല സ്കൂളാണ്.
1: മകള് പഠിച്ചത് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ. ആ രണ്ട് സ്കൂളും അവരുടെ ആ സ്കൂളുകളിലെല്ലാം ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു വരുന്നുണ്ട്. പിന്നെ എനിക്ക് എന്റെ മദർ ഒസീല ബീവി അമ്മ, എന്റെ ഫാദർ മൈദീൻ സാർ റാവുത്തർ മരണപ്പെട്ടു പോയി. ആ ഉമ്മയുടെ ഒറ്റ ബലം കൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നത്.
0: ഉമ്മ കൂടെയുണ്ട്,
1: ഉമ്മ കൂടെയുണ്ട്. എനിക്ക് ഞാൻ ഒറ്റ മകനാണ്, സഹോദരങ്ങൾ മറ്റാരും ഇല്ലെങ്കിലും ഈ സമൂഹം മുഴുവൻ എന്റെ സഹോദരി സഹോദരന്മാരാണ്.
0: എനിക്ക് തോന്നുന്നു സമാഗമത്തിൽ എത്തുന്ന കഴിഞ്ഞ ആഴ്ചയിൽ മുൻപത്തെത്തിയ ഒരു ഫിലിമിൽ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹവും പറഞ്ഞത് അമ്മ, അമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. അമ്മയുടെ കുറച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഏറ്റവും അധികം പൂർണ്ണനാക്കുന്നത് അമ്മയോടൊപ്പം ചിലവഴിച്ച കാലഘട്ടവും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ പറയുമ്പോൾ നമ്മുടെ വാക്കുകള് ഇടമുറിഞ്ഞു പോകും, കണ്ണു നിറയും. പക്ഷെ അമ്മ ഇന്നില്ലാത്തവർക്കൊക്കെ കേട്ടുകൊണ്ട് അമ്മയുടെ ആ മണവും അമ്മയുടെ കറിയുടെ രുചിയും ഒന്നും തന്നെ വേറെ ആര് വിളമ്പി തന്നാലും ഈ ലോകത്തൊന്നിനും കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ ആയിരിക്കാം.

0: സാറിനും ഒരു വലിയൊരു അനുഗ്രഹമായി കിട്ടിയത്. അതൊക്കെ ജഗദീശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ഈ റേഡിയോ സാന്ത്വനത്തിൽ എത്താനും ഇവിടെ വന്ന് ഇത്തരം അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനും, കാരണം ഇത്തരം ഒരു റേഡിയോയിലൂടെ മാത്രമേ ഇത് നമ്മുടെ സാധാരണക്കാരിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എത്തേണ്ടതാണ്. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ഒരുപക്ഷെ മനസ്സിലുണ്ടാവാം, പക്ഷെ സമയം കിട്ടാത്ത വ്യക്തികളും ഉണ്ടാവാം. എനിക്കും എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് വരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റേഡിയോ സാന്ത്വനത്തിലൊക്കെ വരിക, വന്നിട്ട് ഞങ്ങളോടൊക്കെ സഹകരിക്കാനും എല്ലാവർക്കും താല്പര്യം കാണും. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോ കൂടിയാണ് അത്. ആയിരക്കണക്കിന് ക്യാൻസർ പേഷ്യന്റിനെ ലാഭേച്ഛയില്ലാതെ നമ്മൾ ഇന്നും പരിചരിച്ചു പോരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത അല്ലേ സാറേ? അപ്പം നമുക്ക് സാറ് നന്നായിട്ടൊരു പാട്ടൊക്കെ ആദ്യത്തെ ഇതിൽ പാടി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം.
1: സന്തോഷം. ശരിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാട്ട് വൈസ്മെനിലൂടെയാണ് വന്ന് പാടിയെങ്കിലും എൻ്റെ ഫാമിലി ഫ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹം ഇപ്പം ഖത്തറിലെ ഏറ്റവും വലിയൊരു ചിത്രകാരനാണ്. അവരുടെ കുടുംബം ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ പോലെ തന്നെ കരുതുന്ന പത്മനാഭൻ അയ്യങ്കാർ, അമ്മ സുഷമ പത്മനാഭൻ. സുഷമ പത്മനാഭൻ എന്ന് പറഞ്ഞാൽ പണ്ട് കടലമ്മ എന്നുള്ള സിനിമയിൽ സത്യൻ്റെ നായികയായിട്ട് അഭിനയിച്ചതാണ്. സിനിമ നടിയായിട്ടുള്ള മാവേലിക്കര പൊന്നമ്മയുടെ മകളാണ്. അപ്പം ഞാൻ അവിടുത്തെ ഈ ഡോക്ടർ ശ്രീകുമാറിൻ്റെ സുഹൃത്താണ്. അപ്പം ഞാൻ എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പം ആദ്യമായിട്ട് ചെല്ലുമ്പം എന്നെ കൊണ്ടൊരു
0: പാട്ട്
1: പാടിച്ചു. ആ പാട്ടെന്ന് പറഞ്ഞാൽ പണ്ട് ബോംബെ സിനിമയിലെ
2: വന്ന് എന്നോട് കളിന്ത് വീട്,
1: ആ പാട്ടുണ്ടല്ലോ. അപ്പൊ അതില് പാടിയപ്പോഴാണ് നീ നല്ലൊരു പാട്ടുകാരനാണെന്നൊക്കെ അമ്മ അന്ന് പറയുമായിരുന്നു. 1995 ഏകദേശം 31 വർഷമായി. ഇല്ല ആ പാട്ട് പാടുന്നില്ല, അത് ഞാൻ വേറെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, ഞാൻ ഒരുപാട് വേദികളിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, അത് പാടാം.

0: നല്ല പ്രൊഫഷണൽ സിംഗറെ പോലെ തന്നെയാണ് പാടുന്നത്. ഒരിക്കലും അപ്പം പാട്ട് പുറകോട്ട് കൊണ്ടുപോകണ്ട, പാട്ട് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു റിക്വസ്റ്റ്. നന്നായിട്ട് പാടുന്നു, നല്ലതായിട്ട് പാടാൻ പറ്റും, നല്ല സൗണ്ട്. അപ്പം നമുക്കിന്ന് റേഡിയോ സാന്ത്വനത്തിലെത്തി സമാഗമത്തിൽ പങ്കെടുത്തു, ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പം ഈ ഒരു സാമൂഹിക രംഗത്തും നമ്മുടെ കാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ മുന്നിട്ട് നിന്ന് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായ താങ്കൾ ഞങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാൻ വിളിച്ച ഉടനെ വളരെ പെട്ടെന്ന് ഞാൻ വന്നോളാം, തിരക്കുകളൊക്കെ മാറ്റി വെച്ചു. ഇപ്പോഴും നല്ല തിരക്കിലാണ് എന്നറിയാം, എന്നാലും എത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട്. അതിനോടൊപ്പം തന്നെ നാളെയുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളാകട്ടെ എന്നുള്ളൊരു ആശംസകളും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ സാറിന് എന്തെങ്കിലും നമ്മുടെ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഉണ്ടോ?
1: തീർച്ചയായിട്ടും, ഞാനിപ്പം ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി

0: പ്രവർത്തനങ്ങൾ, ക്യാൻസർ രോഗികൾ അടക്കമുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റേഡിയോ സാന്ത്വനം 90.4 പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ റേഡിയോ സാന്ത്വനം 90.4 എന്ന ഈ ഒരു സമാഗമം പരിപാടിയിലേക്ക് എന്നെ അതിഥിയായിട്ട് ക്ഷണിച്ചതിനുള്ള നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
1: നന്ദി സാർ. ഞാൻ രജനി ഗിരീഷാണ്. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.

0: Music with Radio Santhvanam 90.4 FM.
1: ടക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
2: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: നെഞ്ചത്തു നേരുണ്ട്, സ്നേഹത്തിൽ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണപ്പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.

0: അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
2: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
4: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
4: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
4: ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
4: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
4: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
4: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
4: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്ക്.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം പ്രത്യേക ആരോഗ്യ അവബോധ പരിപാടി. അവതരണം കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഓബ്സ്റ്റെട്രീഷ്യൻ ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എന്റെ പേര് ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ, കൺസൾട്ടന്റ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രീഷ്യൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PMOS എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏകദേശം 5 in 1 സ്ത്രീയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് PMOS അഥവാ PCOS. ഇതുവരെ നമ്മൾ PCOS എന്ന് വിളിച്ചിരുന്ന അതേ അവസ്ഥ തന്നെയാണ് PMOS എന്ന് ഇപ്പോൾ നമ്മൾ മാറി വിളിക്കുന്നതും. ക്രമം തെറ്റിയ ആർത്തവം, കുറയാത്ത ശരീരഭാരം, മുഖക്കുരു എന്നിവയാണ് ഇതിന്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. PMOS അണ്ഡാശയത്തിന്റെ മാത്രം ഒരു രോഗമല്ല, ഇതൊരു ഹോർമോൺ മെറ്റബോളിക് അവസ്ഥയാണ്. പേര് മാറ്റിയതിന്റെ കാരണവും ഇത് തന്നെയാണ്. അണ്ഡാശയത്തിലെ മുഴകളല്ല, ശരീരത്തിലെ മൊത്തത്തിലുള്ള മെറ്റബോളിക് പ്രശ്നമാണ് ഇതിന്റെ കാതൽ. വളരെ ലളിതമായി പറഞ്ഞാൽ, ശരീരം ആൻഡ്രോജൻ എന്ന പുരുഷ ഹോർമോണുകൾ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്നു. സ്ത്രീകളിൽ ആൻഡ്രോജൻ ഉണ്ടാവും, പക്ഷേ അത് അളവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിനോട് ശരീരം പ്രതിരോധം കാണിക്കുന്നതും ആണിതിൻ്റെ മൂല കാരണം. ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് അണ്ഡാശയത്തിന്റെ സ്വാഭാവിക മാസചക്രത്തെ താളം തെറ്റിക്കുന്നു. അതുകൊണ്ട് തന്നെ അണ്ഡം കൃത്യമായി പുറത്തു വരാതെയും ആർത്തവം ക്രമം തെറ്റുകയും ചെയ്യുന്നു. പഴയ പേരിലെ ഈ പോളിസിസ്റ്റിക് എന്ന വാക്ക് പലപ്പോഴും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവ വളർച്ച പൂർത്തിയാകാത്ത ചെറിയ ഫോളിക്കിളുകളാണ്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ക്രമം തെറ്റിയ ആർത്തവം, അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കൽ മാത്രം വരുന്ന ആർത്തവം, മുഖത്തും നെഞ്ചിലും വയറ്റിലും അമിതമായ രോമ വളർച്ച, മുഖക്കുരുവും എണ്ണമയവുമുള്ള ചർമ്മം, തലമുടി കൊഴിച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ തലമുടി കനം കുറയൽ, ശരീരഭാരം കൂടുന്നത് പ്രത്യേകിച്ച് വയറിന് ചുറ്റും, കഴുത്തിലും കക്ഷത്തിലും കറുത്ത മൃദുവായ ചർമ്മപ്പാടുകൾ, അതിന് അക്യാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നു, പിന്നെ ഗർഭധാരണത്തിൽ ബുദ്ധിമുട്ട് എന്നിവയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം ഉണ്ടാകണമെന്നില്ല. 2-3 ലക്ഷണങ്ങൾ ഒപ്പം അൾട്രാസൗണ്ട് സ്കാൻ, രക്തപരിശോധന എന്നിവ ചേർന്നാൽ നമുക്ക് രോഗനിർണയം സാധ്യമാണ്. മെലിഞ്ഞ സ്ത്രീകൾക്കും PMOS വരാം. PMOS എന്നത് ആർത്തവത്തെയോ ഗർഭധാരണത്തെയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ശ്രദ്ധിക്കാതെ വിട്ടാൽ ഇത് ഭാവിയിലേക്ക് മറ്റു പല അസുഖങ്ങൾക്കും സാധ്യത കൂട്ടുന്നു. Type 2 പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും, ഫാറ്റി ലിവർ, ഉറക്കത്തിലുണ്ടാവുന്ന ശ്വാസതടസ്സം, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ആർത്തവം അപൂർണമായതിനാൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് കനം കൂടുന്നത്, പിന്നെ ഉത്കണ്ഠ, വിഷാദം എന്നിവയെല്ലാം PMOS നമ്മൾ ചികിത്സിക്കാതെ അല്ലെങ്കിൽ നോക്കാതെ വിട്ടാൽ ഭാവിയിലേക്ക് വരാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് PMOS ആജീവനാന്ത അവസ്ഥയാണ് എന്ന് പറയുന്നത്. പക്ഷേ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരവസ്ഥയെ നമ്മൾ നേരത്തെ കണ്ടെത്തുകയും നമ്മൾ ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 5 മറ്റസുഖങ്ങൾ വരുന്നതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. നേരത്തെ ശ്രദ്ധിച്ചാൽ 10 ആണ്ടുകളോളം ആരോഗ്യം നമുക്ക് നോർമൽ അവസ്ഥയിൽ സംരക്ഷിക്കാം. PMOS-നുള്ള ആദ്യത്തെയും ഏറ്റവും നല്ലതുമായ ചികിത്സ മരുന്നുകളല്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിൽ ആഹാരം, വ്യായാമം ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആഹാരം നമുക്ക് കഴിക്കാം? നമ്മളൊരു ഫാൻസി ആഹാര രീതി ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കുറച്ച് ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതാണ് നോക്കേണ്ട കാര്യം. അതായത് നമ്മൾ പ്ലേറ്റ് മെത്തേഡാണ് നോർമലി പറയുക. ഒരു പ്ലേറ്റ് എടുത്താൽ അതിനെ 4 വിഭജിക്കുക. വിഭജിച്ച് അതിനകത്ത് 1/2 അന്നജം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അരി, ഗോതമ്പ്, മറ്റ് ചെറുധാന്യങ്ങൾ, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളത് ഒരു 1/2 വയ്ക്കുക. ബാക്കി 1/2 നമ്മൾ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ, അതായത് മുട്ട, പനീർ, പയർ

വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള പ്രോട്ടീൻ, ഇറച്ചി, മീന്, അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കാൽ ഭാഗത്ത് വയ്ക്കുക. ബാക്കിയുള്ള അര പ്ലേറ്റിൽ നമ്മൾ വെജിറ്റബിൾസ്, സാലഡ്, അതെല്ലാം വയ്ക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ ഡയറ്റ് ഇരിക്കുന്നത്. പിന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഫാസ്റ്റ് ഫുഡ്, അങ്ങനെയുള്ളതെല്ലാം മാസത്തിലൊരിക്കലോ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ചോ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫൈബർ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തവിട് കളഞ്ഞ അരി, പിന്നെ പയറുവർഗ്ഗങ്ങൾ, അവയിലൊക്കെ ധാരാളം ഫൈബറുണ്ട്. ആ ഫൈബറുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഇലക്കറിയെങ്കിലും നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ചോറ് കുറച്ചും പച്ചക്കറികൾ കൂടുതലായും വിളമ്പുന്ന നമ്മുടെ പരമ്പരാഗത കേരള ഭക്ഷണ രീതി തന്നെ ഇതിന് വളരെ യോജിച്ചതാണ്. പിന്നെ വരുന്നത് വ്യായാമമാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ്, അതായത് ഒരു ദിവസം 40 മിനിറ്റ് വെച്ച് ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ്, നീന്തൽ, യോഗ, സൂംബ ഡാൻസ്, നൃത്തം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർഷൽ ആർട്സ്, ഇവയെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടണം. ശരീരഭാരത്തിന്റെ ഒരു 5 മുതൽ 10% വരെ കുറച്ചാൽ പോലും പല സ്ത്രീകളിലും ആർത്തവം ക്രമപ്പെടുകയും ഹോർമോൺ നില മെച്ചപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടൊരു റിസൾട്ട് ആവശ്യമില്ല. നമുക്ക് ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങുക, അത് സ്ഥിരതയോടെ ചെയ്യുക എന്നതിലുള്ളതാണ് പ്രാധാന്യം. പിന്നെ PMOS ഉള്ളവർക്ക് ശരീരഭാരം കുറയ്ക്കുക എന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയും കൂടെയാണ്. അപ്പം ആ ഒരു സ്ഥിരതയാണ് നമ്മൾ ഇതിൽ നിലനിർത്തേണ്ടത്. 7-8 മണിക്കൂർ ഉറക്കവും ദിവസവും അല്പം ശാന്തമായ സമയവും നാം നമുക്ക് വേണ്ടി കരുതിയിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും PMOS വേഴ്സൺ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതിയാകാതെ വരുമ്പോൾ സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗങ്ങൾ നമുക്ക് ഉണ്ട്. ആർത്തവം ക്രമപ്പെടുത്തുവാനും മുഖക്കുരുവും രോമവളർച്ചയും കുറയ്ക്കാനും ഹോർമോൺ ഗുളികകൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്തുവാൻ മെറ്റ്ഫോർമിൻ പോലുള്ള മരുന്നുകൾ, പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോമവളർച്ചയ്ക്ക് ആന്റി ആൻഡ്രോജൻ മരുന്നുകൾ, ഗർഭം ആഗ്രഹിക്കുന്നവർക്ക് അണ്ടോത്പാദനം പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ, അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകളും നമുക്കിപ്പം അവൈലബിൾ ആണ്. ചികിത്സ എപ്പോഴും ഓരോ വ്യക്തിക്കും അനുസൃതമായിരിക്കും. ഗർഭധാരണമോ വന്ധ്യതയോ ആണ് പ്രശ്നമെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നാം തേടേണ്ടത്. പ്രധാന പ്രശ്നം ആർത്തവമാണെങ്കിൽ അതിനനുസരിച്ചും ചർമ്മമാണെങ്കിൽ മറ്റൊരു രീതിയിലുമാണ് ചികിത്സ പോകുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ മരുന്ന് തുടങ്ങരുത്. എല്ലാ വശങ്ങളും പരിഗണിക്കുന്ന ഒരു ഡോക്ടറെ കാണുക, എന്നിട്ട് മാത്രം വേണ്ട രീതിയിലുള്ള ചികിത്സകൾ തുടങ്ങുക. PMOS ഉള്ളതുകൊണ്ട് ഒരിക്കലും ഗർഭിണിയാകില്ല എന്ന് പല സ്ത്രീകളും ഭയപ്പെടുന്നു. പക്ഷെ ഇത് ശരിയല്ല. PMOS ഉള്ള മിക്ക സ്ത്രീകൾക്കും അമ്മയാകാൻ കഴിയും. ചിലർക്ക് ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം വരുത്തുമ്പോൾ തന്നെ അണ്ടോത്പാദനം ക്രമമാകുകയും സാധാരണ രീതിയിലുള്ള ഗർഭധാരണം സാധിക്കുകയും ചെയ്യും. ഇനി അങ്ങനെ 1 വർഷത്തോളം ശ്രമിച്ചിട്ടും ആവാത്ത ആൾക്കാർക്ക് വൈദ്യസഹായത്തോടെ അണ്ടോത്പാദനം പ്രേരിപ്പിക്കുന്ന മരുന്നുകൾ എടുത്തതിന് ശേഷം ഗർഭിണിയാകാൻ സാധിക്കും. PMOSനെ കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകൾ സാധാരണ കേൾക്കുന്നത് അണ്ടാശയത്തിൽ മുഴകളുണ്ട്, ശസ്ത്രക്രിയ വേണം. അങ്ങനെയല്ല, ശസ്ത്രക്രിയ വളരെ അപൂർവമായി മാത്രമേ PMOSൽ വേണ്ടി വരാറുള്ളൂ. അതുപോലെ ഒറ്റ ഗുളിക കൊണ്ട് PMOS മാറും, അല്ല, അത് നിയന്ത്രിക്കാവുന്നതാണ്. നമുക്ക് മരുന്നുകളൊന്നും എടുത്തില്ലെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതശൈലിയിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി അത് പറ്റിയില്ലെങ്കിൽ മാത്രം മരുന്നുകൾ എടുത്താൽ മതി. തടിയുള്ളവർക്ക് മാത്രമേ PMOS വരൂ, അങ്ങനെയല്ല, വളരെ മെലിഞ്ഞിരിക്കുന്നവർക്കും PMOS വരാറുണ്ട്. PMOS ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ടാകില്ല എന്നത് ഒരു അബദ്ധ ധാരണയാണ്. മിക്കവർക്കും ഓവുലേഷൻ കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ തന്നെ കുഞ്ഞുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വൈദ്യസഹായം എടുത്താൽ മാത്രം മതി. ഇനി ഇത് കേട്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കളോടാണ്. യൂഷ്വലി PMOS എന്ന അവസ്ഥ നമുക്ക് അഡോളസന്റ് ഏജിൽ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ കുട്ടികളിൽ മാസമുറ തെറ്റി വരിക, അമിതമായിട്ടുള്ള രോമവളർച്ച, മുഖത്ത് മുഖക്കുരു വരിക, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതൊരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുകയും അത് രോഗം നിർണയിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി

0: ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അത് നൃത്തമാകട്ടെ, അല്ലെങ്കിൽ ഓട്ടമോ ചാട്ടമോ, അല്ലെങ്കിൽ കളിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിക്കാനോ, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പഠനത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, കാരണം അത് മാനസികവും ശാരീരികവുമായി അവരെ ഭാവിയിൽ ഒത്തിരിയേറെ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ഒരു ശീലമാക്കി ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ നല്ല ഭക്ഷണ രീതി ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും, ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ, മൈദ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുകയും ചെയ്യുക. സൗമ്യമായ നേരത്തെ നൽകുന്ന മാർഗനിർദ്ദേശം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിലും ആത്മവിശ്വാസത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ PMOS സാധാരണമാണ്. ഞാൻ പറഞ്ഞു 5 സ്ത്രീകളിൽ ഒരാൾക്ക് PMOS ഉണ്ട്. പക്ഷേ നല്ല കാര്യം, അത് നിയന്ത്രിക്കാവുന്നതാണ്. അതിൽ പേടിക്കേണ്ട കാര്യമില്ല. നന്നായി ഭക്ഷണം കഴിക്കുക, ദിവസവും വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, ഡോക്ടറെ കൃത്യമായി കാണുക, നിങ്ങളുടെ ശരീരഭാരം നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് ആണോ എന്നത് നോക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെയും നമുക്ക് ഒരു പരിധിവരെ PMOS വരുതിയിൽ നിർത്താം. അതിൽ കവിഞ്ഞുള്ളത് ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. PMOS നിങ്ങളുടെ ശരീരം നിങ്ങൾക്കെതിരല്ല, അല്പം കരുതൽ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ശരീരം. ശ്രദ്ധിച്ചു കേട്ടതിന് നന്ദി. നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ സ്ത്രീകളെയും നന്നായി പരിപാലിക്കുക. നന്ദി, നമസ്കാരം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രത്യേക ആരോഗ്യ അവബോധ പരിപാടി. അവതരണം കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഓബ്സ്റ്റട്രീഷ്യൻ ഡോക്ടർ മിലേവ ഗ്രേസ് ചാക്കോ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി. LIC ബീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7000 രൂപ, 2nd വർഷം 6000 രൂപ, 3rd വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാസഖി വനിതകൾ.

0: ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി
1: കോൺടാക്ട് സുബ്രായുരു ജി ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ 9846011686.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിളായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നിന്റെ
3: മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളോ നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
3: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
3: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ല ഓരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
3: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
3: 6282529527.
2: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
4: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 വരെ EMA, അതും 0 പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
7: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
8: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. KSRTC കൊല്ലം സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പുതിയ റൂട്ടിലേക്കുള്ള സർവീസുകളും ഉടൻ ആരംഭിക്കുമെന്ന് വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ. KSRTC ബസ് സ്റ്റാൻഡിൽ പെരുമൺ ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാടിന്റെ വികസനത്തിനും യാത്രാ സൌകര്യങ്ങൾക്കും ഈ സർവീസ് വലിയ തോതിൽ പ്രയോജനപ്പെടുമെന്നും യാത്രക്കാരുടെ സൌകര്യാർത്ഥം വേളാങ്കണ്ണിയിലേക്ക് പുതിയ ഫാസ്റ്റ് പാസഞ്ചർ സർവീസും അഞ്ചാലുമൂട് ഭാഗത്തേക്ക് രാത്രികാല യാത്രക്കായി പ്രത്യേക ഷെഡ്യൂളും ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ഡിപ്പോ എഞ്ചിനീയർ ഷാജു വി അധ്യക്ഷത വഹിച്ചു. ബി പ്രദീപ് കുമാർ, ഡി ഗീതാകൃഷ്ണൻ, എൻ ഉണ്ണികൃഷ്ണൻ, പ്രാക്കുളം സുരേഷ്, പ്രിയാലാൽ, എം അനിൽകുമാർ, ബിജു, അജിത് ആനന്ദകൃഷ്ണൻ, രാജേഷ് കുമാർ, സുനിൽ രവി, നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാക്കി മാറ്റുമെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വരും ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികൾ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുമെന്നും നവംബറിൽ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ അരവിന്ദൻ ഫിലിം ഫെസ്റ്റിവൽ നടത്തുമെന്നും തുടർ വർഷങ്ങളിലും അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. December 31 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ കളക്ടർ ആനി ജുല തോമസ്, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ കെ ഇമ്പശേഖർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശിങ്ങനാട് സഹോദയ സർഗോത്സവ് 2026 വടക്കേവിള ശ്രീനാരായണ പബ്ലിക് സ്കൂൾ 476 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. തുടർച്ചയായി 6 തവണയാണ് നേട്ടം സ്വന്തമാക്കുന്നത്. കരുനാഗപ്പള്ളി ശ്രീബുദ്ധ സെൻട്രൽ സ്കൂൾ 2 സ്ഥാനവും കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂൾ 3 സ്ഥാനവും നേടി. സിനിമാ താരം പ്രമിൽ സിദ്ധാർത്ഥ് സമ്മാനം വിതരണം ചെയ്തു. ജില്ലയിലെ പ്രൊഫഷണൽ നാടകരംഗത്തെ സജീവ സാന്നിധ്യമായ കൊല്ലം ചൈതന്യയുടെ ഈ വർഷത്തെ പുതിയ നാടകം അതിജീവനത്തിന്റെ മാധുര്യം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതാപ് ആർ നായർ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ഫാസ്റ്റ് പ്രസിഡന്റ് പ്രദീപ് ആശ്രമം, എൻ രാജേന്ദ്രൻ, പ്രൊഫസർ ജി മോഹൻദാസ്, സലീം നാരായണൻ, കെ സുന്ദരേശൻ, ഉഷ ഉദയൻ, ചൈതന്യ എന്നിവർ പ്രസംഗിച്ചു. കൊല്ലം ഫാസിന്റെയും കലയുടെയും നേതൃത്വത്തിലാണ് നാടകം അവതരിപ്പിച്ചത്. ജില്ലാ ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച കൊല്ലം പുസ്തകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് TK വിനോദൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ B ശിവദാസൻ പിള്ള, ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ, ഡോക്ടർ PK ഗോപൻ, C സന്തോഷ്, P ഉഷാകുമാരി, KP സജ്നാഥ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M സലീം എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ P കൃഷ്ണൻകുട്ടി, ഡോക്ടർ MS നൌഫൽ, ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കവിത ശാലിനി എന്നിവർ പ്രസംഗിച്ചു. MBBS BDS കോഴ്സിലേക്കുള്ള 3 അലോട്ട്മെന്റ് പ്രവേശന പരീക്ഷ കമ്മീഷണർ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾ ഫീസ് ഒടുക്കി 14 വൈകിട്ട് 4 പ്രവേശനം നേടണം. വിശദവിവരങ്ങൾക്ക് www.cee.kerala.gov.in. BSSC

0: ലേഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകളുടെ പ്രവേശനത്തിന് ഓൺലൈൻ സോഷ്യൽ അലോട്ട്മെന്റ് www.ibscenter.kerala.gov.in ൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഒക്ടോബർ 13 പ്രവേശനം നേടണം. BSSC നേഴ്സിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് തിങ്കളാഴ്ച വൈകിട്ട് 4 കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഓപ്ഷനുകൾ നൽകാം. അമൃത് പദ്ധതിയുടെ ഭാഗമായി കേരള വാട്ടർ അതോറിറ്റിയുടെ പുതിയ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ കരുനാഗപ്പള്ളി താച്ചിയിൽ മുക്ക് വാട്ടർ ടാങ്ക് മുതൽ ചക്കാല ജംഗ്ഷൻ വരെയുള്ള റോഡിലൂടെയുള്ള വാഹന ഗതാഗതം 12 മുതൽ 18 പൂർണ്ണമായി നിരോധിച്ചു. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ ബദൽ റോഡുകൾ ഉപയോഗിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന കെടാവിള സ്കോളർഷിപ്പ് നടപടി പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 15 നീട്ടി. സ്കൂളുകളിൽ നിന്ന് egrants.kerala.gov.in എന്ന പോർട്ടലിലൂടെ ഡേറ്റ എൻട്രി നടപടി പൂർത്തിയാക്കാം. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർസിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ സംരംഭം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
7: By the way, നമ്മളെന്താ പറഞ്ഞുവന്നത്?
8: Buy 2 get 1 free ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ Buy 2 get 1 ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ Buy 1 get 1 ഓഫറിൽ. Don't miss out.
9: ജോളി സിൽക്സ്, the destination of silks. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്

ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM. നേയർകളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും റേഡിയോ സാന്ത്വനം 90.4 അലവരിസയിൽ ഒലിപരപ്പും ഇന്നിസൈ നികഴ്ചിയും. അടുത്ത പാടൽ മനതെ അമേദിപ്പെടുത്തും മെന്മയാണ് ഇസൈ മറ്റും ഇനിയ കുറൽ കലവി മികുന്ന പാടൽ. എന്തൻ നെഞ്ചിൽ നീങ്കാതെ തെന്റിൽ നീതാന, എണ്ണം എങ്കും നീ പാടും തിരുതിരു തില്ലാന, ഇസയിൻ സ്വരങ്ങൾ തേന, ഇസയ്ക്കും കുയിൽ നീതാന വാ. കലൈഞൻ എന്ന തെരപ്പടത്തിൽ കവിഞർ വാലിയൻ വരികൾക്ക് ഇസൈഞാനി ഇളയരാജ ഇസയമേത്ത് കെ ജെ യേശുദാസ് മറ്റും എസ് ജാനകി പാടിയ പാടൽ. ഇളയരാജാവിൻ മയക്കം ഇസയിൽ ഉരുവാണ് ഈ പാടൽ കാതലിൻ ആഴത്തെയും രമ്യമാണ് സൂഴ്നിലയും എടുത്തു കാട്ടുകിറത്. പാടലെ കേട്ടു മഹിളുങ്ങൾ.

മധുവനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ജീവിതകഥയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% off.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലിവില്ലങ്ങാടിയിലെ പൂക്കൾ വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കൾ പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
7: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
7: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
7: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
7: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
7: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
7: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
7: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോണ്ടാക്ട് 8547025367.
7: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM

0: ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 12. വനിതകൾക്കുള്ള ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായതും അൽഫോൺസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതുമൊക്കെ ഒരു ഒക്ടോബർ 12-നായിരുന്നു. ഒക്ടോബർ 12-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 12. വനിതകൾക്കായുള്ള ആദ്യത്തെ മെഡിക്കൽ കോളേജ് അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ സ്ഥാപിതമായത് 1850 ഒക്ടോബർ 12-നായിരുന്നു. ഇന്ത്യയിൽ വിവരാകാശ നിയമം പ്രാബല്യത്തിലായത് 2005 ഒക്ടോബർ 12-നായിരുന്നു. അൽഫോൺസാമയെ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് 2008 ഒക്ടോബർ 12-നായിരുന്നു. ഒക്ടോബർ 12-നാണ് USA പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽറ്റ് പ്രസിഡന്റിന്റെ ആസ്ഥാനമായ എക്സിക്യൂട്ടീവ് മാൻഷനെ വൈറ്റ് ഹൌസ് എന്ന് പുനർനാമകരണം ചെയ്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1993 ഒക്ടോബർ 12-നായിരുന്നു. ഫ്രാൻസ് സംയുക്ത ഉപഗ്രഹം മേഘാ ട്രോപിക്സ് വിക്ഷേപിച്ചത് 2011 ഒക്ടോബർ 12-നായിരുന്നു. കാലാവസ്ഥാ പഠനങ്ങൾക്കായി 2011 ഇന്നേ ദിവസം ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് ഇത് വിക്ഷേപിച്ചത്. മാതൃഭൂമി പത്രാധിപനും മലയാള സാഹിത്യത്തിലെ സവ്യസാചിയുമായിരുന്ന എൻ.വി. കൃഷ്ണവാര്യരുടെ ചരമദിനമാണ് ഇന്ന്. 1989 ഒക്ടോബർ 12-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രതന്ത്രജ്ഞനും സോഷ്യലിസ്റ്റ് സൈദ്ധാന്തികനുമായിരുന്ന രാം മനോഹർ ലോഹിയുടെ ചരമദിനമാണ് ഇന്ന്. 1967 ഒക്ടോബർ 12-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലോക ആർത്രൈറ്റിസ് ദിനം. ശരീരത്തിലെ സന്ധികളുടെ മുകളിലെ സംരക്ഷിത കോശങ്ങളെ നശിപ്പിക്കുന്ന പ്രായവുമായി ബന്ധപ്പെട്ട അസ്ഥിനശീകരണ രോഗമാണ് ആർത്രൈറ്റിസ്. സന്ധികളെ ബാധിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഈ ദിനം ആചരിക്കുന്നു.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ

വാഗീഷാദ്യാസുമനസർവാർത്ഥാനമുപക്രമേയന്നുവാകൃതകൃത്യാസ്യു തന്നമാമി ഗജാനനം ദോർഭിർയുക്ത ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

ദുഃഖക്കളത്തിലാണ്. അവിടെ അർജുനന്റെ വരവ് തുടക്കത്തിലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ധനുരുദ്യമ്യ പാണ്ഡവ, വില്ലൊക്കെ എങ്ങനെ പിടിച്ചു, റെഡിയായിട്ട്, റെഡി ടു ഫൈറ്റ്. അങ്ങനെ വന്ന യോദ്ധാവായ അർജുനൻ, പരന്തപനായ അർജുനൻ തേർത്തടത്തിൽ പക്ഷേ പരിതാപകരമായ വിധം തളർന്നിരുന്നു പോയി എന്ന് പറയും. എന്താ നിദാനമായത്, കാരണമായത് എന്താ? റിക്വസ്റ്റ് ചെയ്തു അർജുനൻ ഭഗവാനോട്, റിക്വസ്റ്റ് ചെയ്തു. എന്താ റിക്വസ്റ്റ്? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എന്റെ തേരനെ കൊണ്ട് നിർത്തിയാലും. ഭഗവാൻ പറയാണ്, ഞാൻ അത്രേ ചെയ്തുള്ളൂ. അതിനാണിപ്പോ എന്റെ ഭഗവാൻ ചെയ്തുള്ളൂ, രണ്ട് മധ്യത്തിലെയും രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞു, കൊണ്ട് നിർത്തി. എന്നിട്ട് വലിയ പ്രസംഗമൊന്നും നടത്തിയിട്ടില്ല. ആകെ പറഞ്ഞത് എന്താ, പാർത്ഥ പശ്ചീതാൻ സമവേദാൻ കുരു, അണിനിരത്തപ്പെട്ട ഈ കുരുജനങ്ങളെ കണ്ടാലും, അണിനിരന്ന് നിൽക്കുന്ന കുരുജനങ്ങളെ കണ്ടാലും. പക്ഷെ ഭഗവാൻ ഒരു ചെറിയ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. അതെന്താ? അത് കർണന്റെയും ദുര്യോധനന്റെയും ഒക്കെ മുന്നിൽ കൊണ്ടു നിർത്തുന്നതിന് പകരം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം, ഭീഷ്മദ്രോണാദികളുടെ മുന്നിലാണ് കൊണ്ടു നിർത്തിയത്. അതോടുകൂടി അർജുനാകെ അപ്സെറ്റായി, വലിയ സെറ്റപ്പിലാ വന്നത്. പക്ഷേ എല്ലാം ഉൽട്ടയായി പോയി എന്ന് പറയാം. ദൃഷ്ടി ഹേമൻ സ്വജനം കൃഷ്ണ എന്നിങ്ങനെയൊക്കെ പരന്തപനെ തളർത്തിയ യുദ്ധക്കാഴ്ച, സൈന്യങ്ങളുടെ കാഴ്ച, ഈ കാഴ്ച കണ്ട് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേ പഥുശ്ച ശരീരേ മേ രോമഹർഷ്ച ജായതെ എന്നിങ്ങനെയൊക്കെ തന്റെ ശാരീരിക ദുരവസ്ഥയെക്കുറിച്ച് വൈകാരികവും വൈചാരികവുമായ സഫോക്കേഷൻസിനെ കുറിച്ചൊക്കെ പാർത്ഥൻ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഇതൊക്കെ കേട്ട ഭഗവാൻ അർജുനനോട് എന്താ പറഞ്ഞത്? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ ഉത്തിഷ്ഠ പരന്തവ. ഹേ അർജുന, വാട്ട് ഈസ് ദിസ് കഷ്ടം? ഞാൻ നിന്റെ തേര് തെളിക്കാൻ വന്നുല്ലോ. ഈ സമയത്ത് ആ ദുര്യോധന്റെ ഒക്കെ തേര് തെളിക്കാൻ പോയത് ഭീരു. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. നൈതത്വയുപവദ്യതേ, ഇത് നിനക്ക് സ്യൂട്ടബിളേ അല്ല ഈ ഒരു ആറ്റിറ്റ്യൂഡ്. കമാ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ ഉത്തിഷ്ഠ, എഴുന്നേൽക്ക്, സടകുടഞ്ഞെഴുന്നേൽക്ക്. പലതും പറഞ്ഞ് വിലപിക്കാനുണ്ട്, അതിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ ദൈവമേ ഇന്നും നാളെ ഒന്നും തീരില്ല അത് പറയാം. പക്ഷെ അതൊക്കെ കഴിഞ്ഞുപോയി. അതും ഇപ്പോഴും പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു സ്പോയിൽ ദി ഫ്യൂച്ചർ. കേട്ടില്ലേ? വട്ട് എവർ ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ്. ഇന്നലകളിൽ സംഭവിച്ചൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും അത് കൊണ്ടു നടക്കാനാണ് ഉത്സാഹിക്കുന്നതെങ്കിൽ ഭാവിയെ കരുപ്പിടിപ്പിക്കാൻ ലഭിച്ച സുവർണാവസരത്തെയാണ് നാം പാകർത്ത് തരിപ്പണമാക്കുന്നത്. ഫോർഗെറ്റ് അബൌട്ട് ദി പാസ്റ്റ്, ഫോർഗെറ്റ് അബൌട്ട് ദി പാസ്റ്റ്. ഇന്നലകളെ മറക്കണം എന്ന് പറയുക. അതിൽ നിന്ന് പ്രത്യേകിച്ച് പാഠമൊന്നും പഠിക്കാനില്ലെങ്കിൽ, അത് നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുകയാണെങ്കിൽ. കേട്ടില്ലേ? ഈ സ്വാമി തന്നെയല്ലേ പറഞ്ഞത് മറക്കൂ എന്ന് പറയരുത്, ഓർമ്മിക്കൂ എന്ന് പറയണം. യെസ്, അത് മനസ്സിരുത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യത്തിൽ ഇങ്ങനെ ചൊറിമാന്തി ഏർപ്പെടുക എന്നല്ല അർത്ഥം. പിന്നെയോ, വലിയൊരു ക്യാൻവാസിൽ അതിനെ കാണുക.

0: എന്ന് തീരുമാനിക്കാം. ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യങ്ങളെയൊക്കെ വെടിഞ്ഞ് നാളെയെ തീരുമാനിക്കാൻ ലഭിച്ച അസുലഭ അവസരമാണ് ഇന്ന് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. എന്നെ തീരുമാനിക്കാനുള്ള അവസരം, അത് സ്പോയിൽ ചെയ്ത് കളയരുത് എന്ന് പറയും. ഇന്നലകൾ നമ്മെ വേട്ടയാടി അവിടെ തളർത്തിക്കളയുന്നു എന്ന് വന്നാൽ വാട്ട് എ പിറ്റി. ശരിക്കും സർവേശ്വരനോട് നമ്മൾ കാണിക്കുന്ന വലിയ അനീതിയാണ്, നമ്മുടെ സർഗസമ്പന്നതയോട് സാധ്യതകളോട് കാണിക്കുന്ന വലിയ ഇൻജസ്റ്റിസ് ആണ് എന്ന് പറയും. എന്തൊക്കെ ആയി തീരാൻ സാധിക്കില്ല, അതിന് ഉത്സാഹിക്കുന്നതിന് പകരം, ഉദ്യമിക്കേണ്ടതിന് പകരം അവരെന്നോട് അനീതി കാണിച്ചു, ഇവരെന്നെ തടഞ്ഞു, മറ്റവരെന്നെ ചോദ്യം ചെയ്തു, ഇയാൾ എന്നെ തുറിച്ചു നോക്കി, ഇയാൾ എന്നെ മാന്തി, മറ്റേയാൾ പിച്ചി, ഇങ്ങനെ ഇത് ഇനിയും മതിയാക്കിയിട്ടില്ലേ ചോദിക്കുക. എന്താ ചർച്ച ചെയ്യുന്നത് കേട്ടത്? അല്ല, അന്ന് മാന്തിയ കാര്യം പറയുന്നു. വേസ്റ്റിങ് എനർജി എന്ന് പറയാ, ഊർജം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ ഉത്തിഷ്ഠ പരന്തവ, കാഴ്ചകളെ ഒന്നും തന്നെ മാറ്റി തീർക്കേണ്ടതില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണ്. ഇല്ലേ, നമ്മൾ പ്രശ്നങ്ങള് അല്ല എല്ലാ പ്രകാരത്തിലും നന്നായി പോകണം, ഇനി അങ്ങോട്ടെല്ലാം ഓർഗനൈസ് ചെയ്യാം എന്ന് അതിനെന്താ വേണ്ടതെന്ന് ചോദിക്കണം. കേട്ടില്ലേ, ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്, ഇപ്പൊ നിങ്ങൾ പറയുന്നു എന്തെങ്കിലും ഒരു വിഭവം ഇത് ഉണ്ടാക്കാന്ന് ആലോചിക്കണം. അപ്പൊ മറ്റുള്ളവർ എന്താ അന്വേഷിക്കുക? ഫോർ ദാറ്റ് അല്ലേ, അതിനെന്തൊക്കെ വിഭവങ്ങൾ വേണം, ലിസ്റ്റ് തരൂ. പൂജയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് പ്രത്യേക ഹോമങ്ങൾ, സുദർശന ഹോമം, അപ്പൊ അതിനൊരു ചാർത്ത് തരിക എന്നാണ് പറയുക. ഇങ്ങനെ നിങ്ങൾക്ക് നന്നാവാൻ വേണ്ടി ഒരു ലിസ്റ്റ് തരും, എന്തൊക്കെയാ വേണ്ടത്. ഒന്നാമതായിട്ട് എന്റെ ബോസിനെ മാറ്റണം, അയാള് ശരിയില്ല. രണ്ടാമതായിട്ട് ഇങ്ങനെ നമ്മൾ എഴുതുന്ന ലിസ്റ്റ് മുഴുവൻ പരിസരങ്ങളെ കുറിച്ചാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഭഗവത്ഗീതയിൽ അർജുനന്റെ പരാതി കേട്ടിട്ട് ഭഗവാൻ ഭീഷ്മരെ മാറ്റാൻ ഒരുമ്പെട്ടിട്ടില്ല, ദ്രോണരെ മാറ്റാൻ ഒരുമ്പെട്ടിട്ടില്ല. കേട്ടില്ലേ, എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിനക്കെന്ത് ചെയ്യാനുണ്ട് അത് ചെയ്യ്. ഇപ്പൊ നമ്മള് പറയുന്നത് എന്താണ്, നമ്മൾ ക്ലോസ് വെക്കുകയാണ്, നന്നാവാൻ ഒരു ക്ലോസ്, നന്നാവാൻ കോഴ്സിന് പോകില്ല, ഒരു ക്ലോസ്. എന്താ ക്ലോസ്? ഇത് എന്ത്, ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഐ എം റെഡി ടു നന്നാവൽസ്. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. പക്ഷെ ഭഗവാൻ അങ്ങനെ ഒന്നും മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഭഗവാൻ അർജുനനോട് പറഞ്ഞത് എന്താണ്, ഹൗ യു സീ ദാറ്റ് മാറ്റേഴ്സ്. കേട്ടില്ലേ, എങ്ങനെ നോക്കിക്കാണുന്നു, ഈ കാണുന്നതിന്റെ പിറകിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ദർശനമാണ് വിഷയം, കാഴ്ചപ്പാടാണ് വിഷയം. അതുകൊണ്ട് ഭഗവാൻ അർജുനനെ അർജുനന്റെ കാര്യത്തിൽ അഡ്രസ് ചെയ്തത് കാഴ്ചപ്പാടിന്റെ കാര്യമാണ്. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാ

0: ആനന്ദ സരസ്വതി, ഏകോപനം ശ്രീ എൻ എം പിള്ളെ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ

0: ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. സ്വകാര്യ സർവകലാശാല KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ കേരള നിയമസഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണം. കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ ഉൾപ്പെടുത്തി സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി MJohnാണ് പ്രമേയം അവതരിപ്പിച്ചത്.
1: ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വരുന്നത്. 2025 പാസാക്കിയ സ്വകാര്യ സർവകലാശാല നിയമം 1.5 വർഷത്തോളമായി വലിയ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരണം എന്ന അഭിപ്രായത്തോട് യോജിച്ചതുകൊണ്ട് തന്നെ ഏകകണ്ഠമായിട്ട് നമ്മൾ ആ ബില്ല് പാസാക്കുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയും ബില്ലിനെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതെ ആയിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു റിട്ടേൺ ദ ബിൽ. അത് 118 പ്രകാരം അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
0: നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിന് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേക അധ്യാപന മൂല്യനിർണയ യജ്ഞങ്ങൾക്കൊടുവിൽ യോഗ്യരായ എല്ലാ പഠിതാക്കളും സാക്ഷരതാ വിലയിരുത്തൽ പരീക്ഷയിൽ വിജയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതി പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയങ്ങളുടെ ഭാഗമായി ദൈനംദിന സമ്പാദ്യത്തിൽ നിന്ന് മികച്ച ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് നൂറ്റാണ്ടുകൾ പടക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൈബർ സ്റ്റോക്കിംഗിനെതിരെ വനിതാ കമ്മീഷൻ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് പരിപാടി ആരംഭിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വനിതാ കമ്മീഷൻ കൈകോർത്തുകൊണ്ടാണ് ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുക. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുക, ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, കടുത്ത അധിക്ഷേപങ്ങൾ, ഭീഷണികൾ, ബോഡി ഷെയ്മിംഗ് എന്നിവയെല്ലാം സൈബർ സ്റ്റാക്കിംഗിൽ ഉൾപ്പെടുന്നു. കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിൽ നിന്നും വിമുഖതയുണ്ടായാൽ ദേശീയ വനിതാ കമ്മീഷനോ സംസ്ഥാന വനിതാ കമ്മീഷനോ പരാതി നൽകാനും സാധിക്കും.
1: സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരായ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനം മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. രഥത്തിൽ നിന്ന് എറിയുന്ന നാണയത്തുട്ടുകൾ കിട്ടിയാൽ സർവ്വ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം.
1: സംസ്ഥാനത്തും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയ്ക്കും ഇന്ന് തുടക്കമാകും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. CMRL എക്സോലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവ് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നായിരുന്നു വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം അഞ്ജന പുതിയമഠം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നടത്തിയ വാക്കൌട്ട് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കൽ, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവും ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പ്രമേയമായിരുന്നു സഭാ നടപടികളിലെ ഒരു പ്രധാന അജണ്ട. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചതോടെ ബി ജെ പി അംഗങ്ങളുടെ എതിർപ്പ് തള്ളി പ്രമേയം പാസായി. രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള 2025 കേരള സ്വകാര്യ സർവകലാശാല ബിൽ മടക്കി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും അവതരിപ്പിച്ചു. 2026 കേരള കോർട്ട് ഫീസും വ്യവഹാര സലയും ഭേദഗതി ബില്ലും 2026 മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോമെന്റ് ഭേദഗതി ബില്ലും ഇന്ന് സഭ പരിഗണിച്ചു. ശൂന്യവേളയിൽ നാടകീയ രംഗങ്ങളാണ് സഭാതലത്തിൽ അരങ്ങേറിയത്. തിരുവനന്തപുരത്ത് നടന്ന SFI യൂത്ത് കോൺഗ്രസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ വാക്പോര് ഏറെ.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടെ

0: ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ.

0: ാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതം എന്നത് ശബ്ദവും താളവും ലയവും ചേർന്ന കലയാണ്. മനസ്സിനെ ശാന്തമാക്കാനും ആസ്വാദനത്തിന്റെ മറ്റൊരു ലോകത്തെത്തിക്കാനും അത് നമ്മെ സഹായിക്കുന്നു. അവ വരികളായും ശബ്ദമായും സംഗീതമായും നമ്മിലേക്ക് എത്തിച്ച പ്രിയ കലാകാരന്മാർ, ഈ ഒരു നിമിഷം നമുക്ക് ഒരിക്കൽ കൂടി അവരെ ഓർക്കാം. ഇന്ന് നാം ആസ്വദിക്കാൻ പോകുന്നത് വരികളായി നമ്മിലേക്കെത്തിയ ശ്രീ ശൈലേന്ദ്രയുടെ ഗാനങ്ങളാണ്.

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനും ജനപ്രിയനുമായ ഒരു ഹിന്ദി ഉറുദു കവിയും ഗാനരചയിതാവുമായ ശ്രീ ശൈലേന്ദ്രയുടെ വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1950s and 60s ബോളിവുഡ് സിനിമകളുടെ സുവർണ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ച ലളിതവും എന്നാൽ ആഴമേറിയതുമായ വരികൾ ഇന്നും ആസ്വാദക ഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. 1923 August 30 അദ്ദേഹത്തിന്റെ ജനനം. ശങ്കർദാസ് കേസരിലാൽ എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ലളിതമായ വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ ശൈലേന്ദ്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ബീഹാറിൽ ഒരു ദളിത് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ദാരിദ്ര്യവും ജാതീയമായ വിവേചനങ്ങളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. വിഭജനത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ മധുരയിലേക്ക് താമസം മാറി. അവിടെ അതിജീവനം അവർക്ക് ദൈനംദിന പോരാട്ടമായി മാറി. അവിടെയാണ് അദ്ദേഹം വളർന്നതും വിദ്യാഭ്യാസം നേടിയതും.

ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ജനപ്രിയനായി തീർന്ന ശ്രീ ശൈലേന്ദ്രയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഠിനമായ ഉറുദു പദങ്ങൾക്ക് പകരം സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ലളിതമായ ഹിന്ദി വാക്കുകളാണ് അദ്ദേഹം തന്റെ പാട്ടുകളിൽ ഉപയോഗിച്ചിരുന്നത്. രാജ് കപൂർ, സംഗീത സംവിധായകരായ ശങ്കർ ജയകിഷൻ, ഗായകൻ മുകേഷ് എന്നിവരുമായുള്ള ശൈലേന്ദ്രയുടെ കൂട്ടുകെട്ട് ബോളിവുഡ് ചരിത്രത്തിലെ

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗാനരചയിതാവ് ശങ്കർദാസ് കേസരലാൽ എന്ന ശൈലേന്ദ്രയുടെ വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. മാനവികതയിൽ ദൈവികത കണ്ടെത്തിയ ഗാനരചയിതാവായിരുന്നു ശൈലേന്ദ്ര. ഹൃദയമുള്ളവൻ മറ്റൊരു ഹൃദയത്തെ കേൾക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയപ്പോൾ ഒരു ശ്രോതാവിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കി. രാജ് കപൂറിന്റെ ശ്രീ 420 എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയ ഈ ഗാനത്തിന് ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള ശൈലേന്ദ്രയുടെ ജീവിതാനുഭവങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ അധസ്ഥിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജനവിഭാഗങ്ങളെക്കുറിച്ചും ഈ ഗാനം പറയുന്നു.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: തിരികെയെത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനരചയിതാവായിരുന്ന ശൈലേന്ദ്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. മുംബൈയിൽ ഇന്ത്യൻ റെയിൽവേയിൽ വെൽഡ് ട്രെയിനറായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. റെയിൽവേയിലെ ജോലിക്കിടയിലും മുംബൈയിലെ പ്രശസ്തമായ ഇപ്റ്റ എന്ന നാടക പ്രസ്ഥാനത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. ഇവിടെ വെച്ചാണ് പ്രശസ്ത നടനും സംവിധായകനുമായ രാജ് കപൂർ അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. 1949 പുറത്തിറങ്ങിയ ബർസാത് എന്ന ചിത്രത്തിലൂടെയാണ് ശൈലേന്ദ്ര ചലച്ചിത്ര ഗാനരചയിതാവായി അരങ്ങേറ്റം കുറിച്ചത്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലുടനീളമുള്ള ആസ്വാദക ഹൃദയങ്ങളെ ആകർഷിച്ച ഗാനരചയിതാക്കളിൽ ഒരാളായിരുന്നു ശൈലേന്ദ്ര. അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിഞ്ഞ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിലൂടെ പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. തന്റെ കാവ്യാത്മക കൃതികളിൽ ശൈലേന്ദ്ര സുതാര്യമായ ഭാഷ ഉപയോഗിച്ചു. അപ്രസക്തമായ ആഴത്തിലുള്ള ദാർശനിക ചിന്തകളിൽ നിന്ന് തന്റെ വരികൾ നെയ്തെടുത്തു. സാമൂഹിക അനുകൂലിയാകാൻ ഒരാൾ മതവിശ്വാസിയായിരിക്കണമെന്നില്ല എന്ന വസ്തുതയുടെ ആശ്വാസകരവും പുഞ്ചിരിക്കുന്നതുമായ സാക്ഷ്യമായി അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും മാറി. ആത്മീയതയുടെ അമൂർത്തമായ ആശയം പര്യവേക്ഷണം ചെയ്യുന്നതിന് പകരം മനുഷ്യത്വത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. നാടോടി കവിതകളുടെ ജ്ഞാനവും ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രതിഫലനവും പലരും അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണുന്നു.

0: നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ശൈലേന്ദ്രയുടെ തൂലികയിൽ വിരിഞ്ഞ കലാസൃഷ്ടികളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. 1966 ഫണീശ്വർനാഥ് റേഡുവിന്റെ പ്രശസ്തമായ ചെറുകഥയെ ആസ്പദമാക്കി ബസു ഭട്ടാചാര്യ സംവിധാനം ചെയ്ത തീസരി കസം എന്ന ചിത്രം ശൈലേന്ദ്ര നിർമ്മിച്ചു. സിനിമ കലാപരമായി വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുകയും മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടുകയും ചെയ്തുവെങ്കിലും ബോക്സ് ഓഫീസിൽ അത് പരാജയപ്പെട്ടു. ഇത് അദ്ദേഹത്തെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്കും മാനസിക വിഷമങ്ങളിലേക്കും നയിച്ചു. 1966 ഡിസംബർ 14 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തിറങ്ങിയ മേരാ നാം ജോക്കർ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ജീനാ യഹാൻ മർണാ യഹാൻ എന്ന ഗാനത്തിന്റെ പകുതി ഭാഗം എഴുതി തീർത്തത് ശൈലേന്ദ്രയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ശൈലി ശൈലേന്ദ്രയാണ് ആ ഗാനം പൂർത്തിയാക്കിയത്. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള ഫിലിംഫെയർ അവാർഡ് 3 തവണ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് ഏറെ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എങ്കിലും തന്റെ കലാസൃഷ്ടികളിലൂടെ നിരവധി ആസ്വാദക ഹൃദയങ്ങളിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening to Radio Swandanam 90.4 FM.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

need.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. Railway says all trains will run as per schedule. Northern Railway has announced that all train services will operate as per their normal schedule. Railways have decided to cancel mail and express trains scheduled to arrive at New Delhi and Hasrat Nizamuddin Railway stations.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: റേഡിയോ സന്തനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. കുറുക്കന് പറ്റിയ അമളി, അതാണ് ഇന്നത്തെ കഥ. ഒരിക്കൽ ഒരു മുയൽ ചോള വയലിൽ ഇറങ്ങി ചോളം കറുമുറാ തിന്നുകയായിരുന്നു. എന്ത് സ്വാദാണ് ചോളത്തിന്, എന്ത് ദയാവാനാണ് ചോളം സൃഷ്ടിച്ച ദൈവം. ഇങ്ങനെയൊക്കെ ആലോചിച്ച് രസിച്ചിരുന്ന് തിന്നുമ്പോൾ ഒരു കുറുക്കൻ അതിലേ ഇരതേടി വന്നു. ചോളം തിന്നുന്ന മുയലിനെ കണ്ട് ക്ഷമയോടെ കാത്തു അവിടെ നിന്നു, കാത്തു നിന്നു. കുറച്ചു നേരം കാത്താൽ മുയലും അവൻ തിന്ന ചോളവും രണ്ടിനെയും അകത്താക്കാമല്ലോ. മുയലിന്റെ തീറ്റ കഴിഞ്ഞപ്പോൾ കുറുക്കൻ ഒറ്റ ചാട്ടത്തിന് അവനെ പിടികൂടി. ഇന്ന് നിന്നെ കയ്യിൽ കിട്ടി, ഇന്ന് നിന്നെ ഞാൻ തിന്നും മുയലേ, കുറുക്കൻ പറഞ്ഞു. മുയൽ പറഞ്ഞു, കുറുക്കൻ ചേട്ടാ, മുയലിനെ തിന്നും മുമ്പ് മുന്നാഴി വെള്ളം കുടിക്കണമെന്നാണ് ശാസ്ത്രം. ഇല്ലെങ്കിൽ മുയലുകൾ രക്ഷപ്പെട്ട് പുറത്തു ചാടും. കുറുക്കൻ വിചാരിച്ചു, ഓ പറഞ്ഞത് ശരി തന്നെ ആയിരിക്കാം, എന്നാ വെള്ളം കുടിച്ചു കളയാം. വെള്ളം കുടിച്ചു കുടിച്ചു കുടിച്ചു തീർന്നപ്പോൾ മുയൽ പറഞ്ഞു, കുറുക്കൻ ചേട്ടാ, കണ്ണുമടച്ച് വായ തുറന്ന് ഇരിക്കേ, ഞാൻ വായിലേക്ക് ചാടി കയറാം. കുറുക്കൻ അങ്ങനെ തന്നെ ചെയ്തു. മുയൽ വായിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അത് തൊണ്ടയിൽ കുരുങ്ങി കുറുക്കന് വായ അടയ്ക്കാനോ തുറക്കാനോ വയ്യാതെ നിലവിളിക്കാനും കൂടി വയ്യാതെ അങ്ങനെ ഇരിപ്പായി. മുയൽ കുറുക്കന് ഒരു ഉമ്മ കൊടുത്തിട്ട് ഓടിപ്പോയി. ചോളം കുറെ കൂടെ തിന്ന് തിന്ന് നടന്നു. കാരണം ഇനി സമാധാനത്തിൽ തിന്നാ മതി. എന്താ, കുറുക്കന് ആണെങ്കില് വായിക്കകത്ത് കല്ലിരിക്കുകയല്ലേ, ഒന്നും വയ്യല്ലോ, അനങ്ങാൻ വയ്യാതിരിക്കുകയല്ലേ. അപ്പൊ ഇനി കുറുക്കനെ കണ്ടും കൊണ്ട് തന്നെ നിന്ന് ചോളം തിന്ന് വയറ് ഇനി നിറയ്ക്കാന്നും പറഞ്ഞ് അങ്ങനെ മുയൽ മുയലിന്റെ പാട്ടിന് ചോളവും തിന്നും കൊണ്ട് അങ്ങ് പോയി. കുറുക്കൻ പെട്ടുപോയി അല്ലേ, ആപത്തിൽ പെട്ടുപോയി. അങ്ങനെ ഇരിപ്പായി. അപ്പൊ കുറുക്കന് തന്റെ അമളി മനസ്സിലായി. എന്ത് ചെയ്യാം, സഹിക്കുക തന്നെ. അങ്ങനെ ഇന്ന് ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതും ഒരു കുഞ്ഞുകഥയായിരുന്നു. വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീത. അറിയാം അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമാ വിശേഷങ്ങളായാലോ. 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് ശ്രീ അനന്തനാഗ് അർഹനായി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം. September 22, 2026 ഗുജറാത്തിലെ ഏകതാ നഗറിൽ ലോക പ്രശസ്തമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സമീപത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിച്ചു. ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിന്റെ പ്രത്യേകത തന്നെ ഡൽഹിക്ക് പുറത്താണ് ഈ ചടങ്ങ് നടന്നതെന്ന് തന്നെയാണ്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ 300-ലേറെ സിനിമകളുടെ ഭാഗമായ അനന്തനാഗ് കന്നഡ സിനിമയിൽ മാത്രമല്ല ഹിന്ദി, തെലുങ്ക്, മലയാളം, തമിഴ്, മറാഠി തുടങ്ങിയ ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കലാകാരനാണ്. മാൽഗുഡി ഡേയ്സ് പോലെയുള്ള ജനപ്രിയ സൃഷ്ടികളിലൂടെയും അദ്ദേഹം പ്രേക്ഷകർക്ക് ഏറെ പരിചിതനാണ്. കന്നഡ മണ്ണിലേക്ക് ആദ്യം ഫാൽക്കെ അവാർഡ് കൊണ്ടുവന്നത് ചലച്ചിത്ര ഇതിഹാസം ഡോക്ടർ രാജ്കുമാർ 1995 പിന്നാലെ ശ്രീ അനന്തനാഗും. 1970-കളുടെ തുടക്കത്തിൽ കന്നഡ സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം നായക വേഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സാധാരണ മനുഷ്യരെയും സങ്കീർണമായ കഥാപാത്രങ്ങളെയും വളരെ സ്വാഭാവികമായ അഭിനയ ശൈലിയിൽ അവതരിപ്പിച്ചു. സിനിമയ്ക്ക് പുറമെ അനന്തനാഗ് രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. 1988 മുതൽ 1994 കർണാടക നിയമസഭാ കൗൺസിൽ അംഗമായും 1994 മുതൽ 1999 നിയമസഭാംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലയളവിൽ ബംഗളൂരു നഗര വികസനത്തിന്റെ ചുമതലയുള്ള സഹമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുപ്രവർത്തനത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ച വ്യക്തിയാണ് ശ്രീ അനന്തനാഗ്. സിനിമയിലെ 5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഭാവനകൾക്ക് അദ്ദേഹത്തിന് 5 ഫിലിംഫെയർ പുരസ്കാരങ്ങൾ, 5 തവണ കർണാടക സർക്കാരിന്റെ മികച്ച നടന്റെ പുരസ്കാരം, 2025 പത്മഭൂഷൺ, ഇപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും. നാടകവേദിയിൽ നിന്നും സിനിമയിലേക്ക്, കന്നഡയിൽ നിന്നും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക്, കലാരംഗത്തു നിന്നും പൊതുപ്രവർത്തനത്തിലേക്ക് ഒക്കെ നീണ്ട ഒരു ബഹുമുഖ യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ശ്രീ അനന്തനാഗ് അഭിനയിച്ച ഏക മലയാള ചിത്രം 1987 പുറത്തിറങ്ങിയ സ്വാതി തിരുനാളാണ്. ശ്രീ ലെനിൻ രാജേന്ദ്രന്റെ ഈ ചിത്രത്തിൽ ടൈറ്റിൽ റോളായ സംഗീത വിദ്വാനായ സ്വാതി തിരുനാളിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ശ്രീ അനന്തനാഗിന്റെ പേര് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? ആരാണ് ഈ പുരസ്കാരത്തിന് പേര് നൽകിയ ദാദാ സാഹിബ് ഫാൽക്കെ? ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം എന്താണ്? 1969 ആരംഭിച്ച ഈ പുരസ്കാരം എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായി മാറിയത്? അനന്തനാഗിൽ നിന്നും നമുക്ക് ഇനി ആ വലിയ ചരിത്രത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ചരിത്രത്തിലേക്ക്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേരാണ് ദുന്ദിരാജ് ഗോവിന്ദ് ഫാൽക്കെ, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ദാദാ സാഹിബ് ഫാൽക്കെ. 1870 ജനിച്ച ഫാൽക്കെ ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല, നിർമ്മാതാവും തിരക്കഥാകൃത്തും കലാകാരനും സിനിമയോട് അതിയായ അഭിനിവേശമുള്ള ഒരു വ്യക്തിയുമായിരുന്നു. 1913 അദ്ദേഹം സംവിധാനം ചെയ്ത രാജ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ദൈർഘ്യ ഫീച്ചർ ഫിലിം ആയി കണക്കാക്കപ്പെടുന്നത്. ഇത് ശബ്ദമില്ലാത്ത സിനിമയുമായിരുന്നു. സിനിമ എന്ന സാങ്കേതിക വിദ്യ തന്നെ ഇന്ത്യയിൽ പുതിയൊരനുഭവമായിരുന്നു. അത്തരം കാലത്ത് ഇന്ത്യയുടെ സ്വന്തം കഥ ഇന്ത്യൻ മണ്ണിൽ സിനിമയായി അവതരിപ്പിക്കണമെന്ന സ്വപ്നവുമായി മുന്നോട്ട് വന്ന വ്യക്തിയായിരുന്നു ദാദാസാഹിബ് ഫാൽക്കെ. രാജ ഹരിശ്ചന്ദ്രയുടെ വിജയത്തിന് പിന്നാലെ അദ്ദേഹം സിനിമാ നിർമ്മാണത്തിൽ സജീവമായി തുടരുകയും ഇന്ത്യൻ സിനിമയുടെ ആദ്യകാല വളർച്ചയ്ക്ക് വലിയ അടിത്തറ പാകുകയും ചെയ്തു. സർക്കാർ രേഖകൾ പ്രകാരം തന്റെ സിനിമാ ജീവിതത്തിൽ ഫാൽക്കെ ഏകദേശം 94 ഫീച്ചർ സിനിമകളും 27 ഹ്രസ്വചിത്രങ്ങളും സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന വിശേഷണത്തോടെ ഓർക്കപ്പെടുന്നത്. ദാദാസാഹിബ് ഫാൽക്കെയുടെ സംഭാവനയെ ഓർക്കുന്നതിനും ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് ജീവിതം സമർപ്പിച്ച കലാകാരന്മാരെ ആദരിക്കുന്നതിനുമായി 1969 ഇന്ത്യ ഗവൺമെന്റ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ 100 ജന്മവാർഷികം മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇത് ഒരു സാധാരണ സിനിമ അവാർഡ് അല്ല. ഒരു സിനിമയിലെ മികച്ച അഭിനയത്തിനോ മികച്ച സംവിധാനത്തിനോ നൽകുന്ന പുരസ്കാരവുമല്ല. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികസനത്തിനും നൽകിയ സമഗ്രവും ശ്രദ്ധേയവുമായ സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത സിനിമാ ബഹുമതിയാണ്. 1969 തന്നെ ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ സിനിമയിലെ ആദ്യകാല മഹാനടിമാരിൽ ഒരാളായ ദേവിക റാണിക്കായിരുന്നു. പിന്നീട് ഇന്ത്യൻ സിനിമയുടെ വിവിധ ഭാഷകളെയും മേഖലകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി മഹാരഥന്മാർ ഈ പുരസ്കാരത്തിന് അർഹരായി. സത്യജിത് റേ, ദിലീപ് കുമാർ, ശിവാജി ഗണേശൻ, ലതാ മങ്കേഷ്കർ, അമിതാഭ് ബച്ചൻ, ശശി കപൂർ, വിനോദ് ഖന്ന, ആശ പരേഖ്, വഹീദ റഹ്മാൻ, മിഥുൻ ചക്രവർത്തി, ഭൂപൻ ഹസാരിക തുടങ്ങി ഇന്ത്യൻ സിനിമയുടെ വിവിധ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തിയ നിരവധി പ്രതിഭകൾ ഈ ബഹുമതിയുടെ പട്ടികയിൽ ഇടം നേടി. അതുകൊണ്ട്

0: ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ചരിത്രം നോക്കുമ്പോൾ അത് ഒരു പുരസ്കാര ജേതാക്കളുടെ പട്ടിക മാത്രമായി തോന്നില്ല, അത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ചരിത്ര രേഖയായി മാറുന്നു. ഇന്ത്യൻ സിനിമയുടെ ഈ വലിയ ചരിത്ര നേട്ടത്തിൽ മലയാളത്തിനും അതിൻ്റെതായ ഒരു പ്രധാന അധ്യായമുണ്ട്. 2004 ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. മലയാള സിനിമയെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പരിചയപ്പെടുത്തിയ സംവിധായകനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളത്തിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ അതോടൊപ്പം മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ലോകത്തിന് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അങ്ങനെ മലയാള സിനിമയുടെ സൃഷ്ടിപരമായ ശക്തിക്കും ഈ പരമോന്നത സിനിമാ ബഹുമതിയുടെ ചരിത്രത്തിൽ ഒരു സ്ഥാനം ലഭിച്ചു. പിന്നീട് മലയാള സിനിമയുടെ മറ്റൊരു അഭിമാന നിമിഷമായിരുന്നു 2005 സെപ്റ്റംബർ 23 71-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിൻ്റെ അഭിമാനം ശ്രീ മോഹൻലാലിന് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു സമ്മാനിച്ചപ്പോൾ. അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല, സംവിധായകനായും നിർമ്മാതാവായും ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ചായിരുന്നു ഈ അംഗീകാരം. ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിൽ തുടങ്ങിവെച്ച ഈ പുരസ്കാര യാത്ര തലമുറകളിലൂടെ സഞ്ചരിച്ച് ശ്രീ അനന്തനാഗിൽ എത്തി നിൽക്കുന്നു. അനന്തനാഗിൻ്റെ സംഭാവനകൾ സിനിമയുടെ എണ്ണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഓരോ കഥാപാത്രത്തെയും അതിൻ്റെ ആഴത്തോടെ സമീപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഒരു വ്യക്തിക്കുള്ള അംഗീകാരം മാത്രമല്ല, 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഒരു കലാജീവിതത്തോടുള്ള ആദരവ് കൂടിയാണ്. അത്തരമൊരു കലാജീവിതത്തിന് ആദരമർപ്പിച്ചുകൊണ്ട് അനന്തനാഗിനെ കുറിച്ചും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമുള്ള ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ കണക്റ്റഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി.

ലൈനിലേക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഭാരതരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഏതായി പിറന്നേ കോടി പറന്നേ ആണ്ടവരേ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടെ സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

സന്തോഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ.

0: മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച്

0: സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതം എന്നത് ശബ്ദവും താളവും ലയവും ചേർന്ന കലയാണ്. മനസ്സിനെ ശാന്തമാക്കാനും ആസ്വാദനത്തിന്റെ മറ്റൊരു രോഗത്തെത്തിക്കാനും അത് നമ്മെ സഹായിക്കുന്നു. അവ വരികളായും ശബ്ദമായും സംഗീതമായും നമ്മിലേക്ക് എത്തിച്ച പ്രിയ കലാകാരന്മാർ, ഈ ഒരു നിമിഷം നമുക്ക് ഒരിക്കൽ കൂടി അവരെ ഓർക്കാം. ഇന്ന് നാം ആസ്വദിക്കാൻ പോകുന്നത് വരികളായി

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനും ജനപ്രിയനുമായ ഒരു ഹിന്ദി ഉറുദു കവിയും ഗാനരചയിതാവുമായ ശ്രീ ശൈലേന്ദ്രയുടെ വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1950s and 60s ബോളിവുഡ് സിനിമകളുടെ സുവർണ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ച ലളിതവും എന്നാൽ ആഴമേറിയതുമായ വരികൾ ഇന്നും ആസ്വാദക ഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. 1923 August 30 അദ്ദേഹത്തിന്റെ ജനനം. ശങ്കർദാസ് കേസരിലാൽ എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ

എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ലളിതമായ വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ ശൈലേന്ദ്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ബീഹാറിൽ ഒരു ദളിത് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ദാരിദ്ര്യവും ജാതീയമായ വിവേചനങ്ങളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. വിഭജനത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ മധുരയിലേക്ക് താമസം മാറി. അവിടെ അതിജീവനം അവർക്ക് ദൈനംദിന പോരാട്ടമായി മാറി. അവിടെയാണ് അദ്ദേഹം വളർന്നതും വിദ്യാഭ്യാസം നേടിയതും.

ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ജനപ്രിയനായി തീർന്ന ശ്രീ ശൈലേന്ദ്രയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഠിനമായ ഉറുദു പദങ്ങൾക്ക് പകരം സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ലളിതമായ ഹിന്ദി വാക്കുകളാണ് അദ്ദേഹം തന്റെ പാട്ടുകളിൽ ഉപയോഗിച്ചിരുന്നത്. രാജ് കപൂർ, സംഗീത സംവിധായകരായ ശങ്കർ ജയകിഷൻ, ഗായകൻ മുകേഷ് എന്നിവരുമായുള്ള ശൈലേന്ദ്രയുടെ കൂട്ടുകെട്ട് ബോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഒന്നായിരുന്നു. ആർ കെ സ്റ്റുഡിയോസിന്റെ ഭൂരിഭാഗം ഹിറ്റ് ഗാനങ്ങളും പിറന്നത്

ഇവയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗാനരചയിതാവ് ശങ്കർദാസ് കേസരലാൽ എന്ന ശൈലേന്ദ്രയുടെ വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. മാനവികതയിൽ ദൈവികത കണ്ടെത്തിയ ഗാനരചയിതാവായിരുന്നു ശൈലേന്ദ്ര. ഹൃദയമുള്ളവൻ മറ്റൊരു ഹൃദയത്തെ കേൾക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയപ്പോൾ ഒരു ശ്രോതാവിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കി. രാജ് കപൂറിന്റെ ശ്രീ 420 എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയ ഈ ഗാനത്തിന് ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള ശൈലേന്ദ്രയുടെ ജീവിതാനുഭവങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ അധസ്ഥിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജനവിഭാഗങ്ങളെക്കുറിച്ചും ഈ ഗാനം പറയുന്നു.

മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെയെത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനരചയിതാവായിരുന്ന ശൈലേന്ദ്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. മുംബൈയിൽ ഇന്ത്യൻ റെയിൽവേയിൽ വെൽഡ് ട്രെയിനറായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. റെയിൽവേയിലെ ജോലിക്കിടയിലും മുംബൈയിലെ പ്രശസ്തമായ ഇപ്റ്റ എന്ന നാടക പ്രസ്ഥാനത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. ഇവിടെ വെച്ചാണ് പ്രശസ്ത നടനും സംവിധായകനുമായ രാജ് കപൂർ അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. 1949 പുറത്തിറങ്ങിയ ബർസാത് എന്ന ചിത്രത്തിലൂടെയാണ് ശൈലേന്ദ്ര ചലച്ചിത്ര ഗാനരചയിതാവായി അരങ്ങേറ്റം കുറിച്ചത്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലുടനീളമുള്ള ആസ്വാദക ഹൃദയങ്ങളെ ആകർഷിച്ച ഗാനരചയിതാക്കളിൽ ഒരാളായിരുന്നു ശൈലേന്ദ്ര. അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിഞ്ഞ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാറിലൂടെ പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. തന്റെ കാവ്യാത്മക കൃതികളിൽ ശൈലേന്ദ്ര സുതാര്യമായ ഭാഷ ഉപയോഗിച്ചു. അപ്രസക്തമായ ആഴത്തിലുള്ള ദാർശനിക ചിന്തകളിൽ നിന്ന് തന്റെ വരികൾ നെയ്തെടുത്തു. സാമൂഹിക അനുകൂലിയാകാൻ ഒരാൾ മതവിശ്വാസിയായിരിക്കണമെന്നില്ല എന്ന വസ്തുതയുടെ ആശ്വാസകരവും പുഞ്ചിരിക്കുന്നതുമായ സാക്ഷ്യമായി അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും മാറി. ആത്മീയതയുടെ അമൂർത്തമായ ആശയം പര്യവേക്ഷണം ചെയ്യുന്നതിന് പകരം മനുഷ്യത്വത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. നാടോടി കവിതകളുടെ ജ്ഞാനവും ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രതിഫലനവും പലരും അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണുന്നു.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാർ, കൂടെ ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ശൈലേന്ദ്രയുടെ തൂലികയിൽ വിരിഞ്ഞ കലാസൃഷ്ടികളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. 1966 ഫണീശ്വർനാഥ് റേണുവിന്റെ പ്രശസ്തമായ ചെറുകഥയെ ആസ്പദമാക്കി ബസു ഭട്ടാചാര്യ സംവിധാനം ചെയ്ത തീസരി കസം എന്ന ചിത്രം ശൈലേന്ദ്ര നിർമ്മിച്ചു. സിനിമ കലാപരമായി വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുകയും മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടുകയും ചെയ്തുവെങ്കിലും ബോക്സ് ഓഫീസിൽ അത് പരാജയപ്പെട്ടു. ഇത് അദ്ദേഹത്തെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്കും മാനസിക വിഷമങ്ങളിലേക്കും നയിച്ചു. 1966 ഡിസംബർ 14 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തിറങ്ങിയ മേരാ നാം ജോക്കർ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ജീനാ യഹാൻ മർനാ യഹാൻ എന്ന ഗാനത്തിന്റെ പകുതി ഭാഗം എഴുതി തീർത്തത് ശൈലേന്ദ്രയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ശൈലി ശൈലേന്ദ്രയാണ് ആ ഗാനം പൂർത്തിയാക്കിയത്. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള ഫിലിംഫെയർ അവാർഡ് 3 തവണ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് ഏറെ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എങ്കിലും തന്റെ കലാസൃഷ്ടികളിലൂടെ നിരവധി ആസ്വാദക ഹൃദയങ്ങളിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ

0: നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. നികുതിദായകരുടെ പണം ഉപയോഗിച്ച് ട്രംപ് ഭരണകൂടം നൽകിയ വിവാദ പരസ്യങ്ങൾ ഉടൻ നിർത്തിവെക്കാൻ US ഫെഡറൽ കോടതിയുടെ ഉത്തരവ്. ഞായറാഴ്ച രാത്രി സംപ്രേക്ഷണം നടത്തിയിരുന്ന പരസ്യങ്ങൾ റദ്ദാക്കാനും ഭാവിയിൽ ഈ ക്യാമ്പയിൻ പുനരാരംഭിക്കുന്നത് തടയാനുമാണ് US ജഡ്ജി ജെന്നിഫർ റോച്ചർ ഉത്തരവിട്ടത്. ടെക്സസിലെ വാൻ സാൻഡ് കൌണ്ടി ശരീഅത്ത് നിയമത്തിനെതിരെ എതിർപ്പ് പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി. ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കുന്ന ടെക്സസിലെ ആദ്യ കൌണ്ടിയാണ് ഇത്. കൌണ്ടി കമ്മീഷണർമാർ ബുധനാഴ്ചയാണ്

0: ഈ പ്രമേയം ഏകകണ്ഠമായി പാസാക്കിയത്. കൗണ്ടിയിലെ 80 ഏക്കർ ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ടാണ് ഈ നീക്കം. US പ്രതിനിധി കീത്ത് സെൽഫിന്റെ കരട് പ്രമേയത്തിൽ നിന്നാണ് ഇതിനുള്ള പ്രചോദനം ഉൾക്കൊണ്ടത്. നോബൽ സമാധാന സമ്മാനത്തിനെതിരെ രൂക്ഷ വിമർശനം ശക്തമാകുന്നു. അന്താരാഷ്ട്ര സംഘടനകളുടെയും നോബൽ സമാധാന സമ്മാനത്തിന്റെയും വിശ്വാസ്യത തകർന്നിരിക്കുന്നുവെന്ന് വിമർശനം. സോയി സ്ട്രിംപൽ എഴുതിയ ലേഖനത്തിലാണ് നോബൽ സമാധാന സമ്മാനത്തിന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ വർഷത്തെ നോബൽ സമാധാന സമ്മാനം മുൻ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ നവി പിള്ളയ്ക്ക് നൽകിയതിനെതിരെയാണ് പ്രധാന വിമർശനം. US പെൻസിൽവാനിയ സംസ്ഥാനത്തുള്ള ഇറി നഗരത്തിൽ നടന്ന കൂട്ടവെടിവെപ്പിൽ അക്രമിയടക്കം 9 പേർ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി ഒരു വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ 2 കുട്ടികളും 1 ഗർഭിണിയും ഉൾപ്പെടുന്നതായി അധികൃതർ അറിയിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് VPS ലേക്ഷൂർ ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെയും ആൽഫ പാലിയേറ്റീവ് കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വേൾഡ് ഹോസ്പീസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് എടമുട്ടം ആൽഫ ഹോസ്പീസിൽ നടക്കുന്ന ത്രിദിന കോൺഫറൻസ് യുവജനകാര്യമന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെയും സംസ്ഥാനത്തെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വിശിഷ്ട അതിഥികൾക്കൊപ്പം നിലവിളക്ക് കൊളുത്തിയാണ് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച 2% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടി മലയാളി ശാസ്ത്രജ്ഞ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിൽ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ AN ജ്യോതിയാണ് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയും എൽസേവിയ ജേണലും ചേർന്ന് പ്രസിദ്ധീകരിക്കുന്ന ലോകത്തിലെ മികച്ച ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടിയത്. ഭക്ഷ്യശാസ്ത്ര ഗവേഷണത്തിലും സാങ്കേതിക നവീകരണത്തിലും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് അംഗീകാരം. ചരമറിയിപ്പുകൾ. അറുന്നൂറ്റിമംഗലം റിട്ടയർഡ് AEO നെടുങ്ങോട്ടിൽ NA ആന്റണി അന്തരിച്ചു. സംസ്കാരം പിന്നീട്. നീരന്താനം ഇടക്കാനയിൽ പരേതനായ ജോയിയുടെ ഭാര്യ മേരിക്കുട്ടി അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പാമ്പാടി നടുപ്പറമ്പിൽ പരേതനായ NJ മത്തായിയുടെ മകൻ അലോഷ്യസ് NMത്തായി അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക്.

മാഷേ, ആ പട്ടിനെ ഒന്ന് സൂക്ഷിച്ചോ. തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെ അങ്ങോട്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കട
1: അല്ല ഞാൻ ഇത് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നോ? അല്ലല്ലോ, അല്ല അല്ല, അങ്ങനല്ല.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.